ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:22. 103.6 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 25, കൊല്ലവർഷം 1201, ഇടവം 1, 2026 മെയ് 15, വെള്ളിയാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മായൻകുട്ടി സുല്ലമ്മി.
2: മനുഷ്യരുടെ അസ്തിത്വത്തിൻ്റെ പ്രധാന കാരണക്കാർ അവരവരുടെ മാതാപിതാക്കൾ.

0: ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മായൻകുട്ടി സുല്ലമ്മി.
2: മനുഷ്യരുടെ അസ്തിത്വത്തിൻ്റെ പ്രധാന കാരണക്കാർ അവരവരുടെ മാതാപിതാക്കളാണ്. തെറ്റുപോറ്റുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ അവർ സഹിച്ച കഷ്ടപ്പാടുകൾ ചില്ലറയല്ല. നിസ്സഹായാവസ്ഥയിലുള്ള ശൈശവ നാളുകളിലും രോഗാവസ്ഥകളിലും അവർ തങ്ങളുടെ സ്വന്തം സുഖക്ഷേമങ്ങളും അന്നപാനാദികളും അവഗണിച്ച് മക്കളുടെ വിഷയത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്നു. മക്കളോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാടാമലരുകളും നിറകുടങ്ങളുമാണ് മാതാപിതാക്കൾ. മനുഷ്യന് അവരോടുള്ള ബാധ്യത വളരെ വലുതാണ്. ആ ബന്ധം മുറിക്കാനുള്ളതല്ല, ജാഗ്രതയോടെ സംരക്ഷിക്കാനുള്ളതാണ്. അവരെ അനുസരിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അവരെ ആദരിക്കണം. നമ്മുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും അവർ കരയാൻ ഇടവന്നുകൂടാ. മാതാപിതാക്കൾ മക്കളുടെ സ്വർഗവുമാണ്, അതുപോലെ നരകവുമാണ്. അവരോട് മിനുസമായി പെരുമാറുകയും കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുകയും ശുശ്രൂഷയും പരിചരണവും യഥാവിധി നിർവഹിച്ചു കൊടുക്കുകയും ചെയ്താൽ സ്വർഗത്തിലെത്താം. അവർക്ക് വിനയത്തിൻ്റെ ചിറക് വിടർത്തി കൊടുക്കുന്നതിന് പകരം അഹന്ത കാണിക്കുകയാണെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, പ്രപഞ്ചനാഥൻ്റെ സംതൃപ്തി മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് നിലകൊള്ളുന്നത്. അവരുടെ അതൃപ്തി പ്രപഞ്ചനാഥൻ്റെ അതൃപ്തിക്കും ഇടവരുത്തും. മക്കൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതും അവരെ പരിചരിക്കുന്നതും മക്കളുടെ ഔദാര്യമല്ല, അവരുടെ ബാധ്യതയാണത്. മാതാപിതാക്കളുടെ അവകാശവും വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ലഭിക്കുക എന്നത് മഹാഭാഗ്യമായിട്ട് കാണണം. പക്ഷേ പലരും അവസരം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ആറെത്ര വലുതായാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. അവരെ മാറ്റാനോ വേണ്ടെന്ന് വയ്ക്കാനോ പറ്റില്ല. സുവർണാവസരം പാഴാക്കുന്നവർ വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് ഉന്തിവിടുന്നു. അവരാണെങ്കിലോ മക്കളുടെ സ്നേഹം നിറഞ്ഞ വിളിക്കും സൗമ്യമായ പെരുമാറ്റത്തിനും കാത്തിരിക്കുന്നു. മക്കളിലാണ് അവരുടെ കുളിരും കുളിർമയും. അവരുടെ അഭിമാനം മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രകടിപ്പിക്കാറുള്ളത്. അത് ഊതിക്കെടുത്തുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും. അച്ഛൻ, വല്യച്ഛൻ, മകൻ, മകൻ്റെ മകൻ, ഈ നാല് കഥാപാത്രങ്ങളെക്കുറിച്ച് ഗുണപാഠമുള്ള ഒരു കഥ പറയാം. വല്യച്ഛന് ഭക്ഷണം വിളമ്പാൻ പ്രത്യേകം പാത്രം, അതിൽ മറ്റുള്ളവർക്ക് വിളമ്പില്ല. വല്യച്ഛൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ ആ പാത്രം പ്രത്യേകം കഴുകിവെക്കും. പേരമകൻ ഇത് കാണുന്നുണ്ട്. ഒരു നാൾ വല്യച്ഛൻ മരിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രം പുറത്തേക്കിട്ടു. മകൻ്റെ മകൻ പാത്രങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കഴുകിത്തുടച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവച്ചു. പിതാവ് ചോദിച്ചു, എന്തിനാണിത്? വല്യച്ഛൻ മരിച്ചില്ല, ഇനി എന്തിനാണ് ആ പാത്രങ്ങൾ? മകൻ്റെ മറുപടി, അച്ഛനും വല്യച്ഛനാകില്ലേ, അന്ന് നിങ്ങൾക്കും ഭക്ഷണം വിളമ്പണ്ടേ, അതിനെടുത്തു വച്ചതാണ്. നെഞ്ചത്തേക്കിട്ടു വന്ന മറുപടി. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. ചരിത്രം ഇവിടെ അവസാനിക്കുകയല്ല. വിതച്ചത് കൊയ്യേണ്ടി വരും, ഹരജിപ്പുറത്ത് മറുപടി വരും. ചില അക്രമ പ്രവർത്തനങ്ങൾക്ക് വലിയ താമസമില്ലാതെ മറുപടി വാങ്ങിവെക്കേണ്ടി വരും. പിതാവിനെ അപേക്ഷിച്ച് മാതാവിൻ്റെ മഹത്വം ഇരട്ടിയിലേറെയാണ്. ഒരിക്കൽ സമർത്ഥനായ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് വിചിത്രമായ ഒരാവശ്യം വയ്ക്കുകയുണ്ടായി. നാളെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു പിടി മണ്ണുമായി എല്ലാവരും ക്ലാസ്സിൽ ഹാജരാകണം. വിദ്യാർത്ഥികൾ വട്ടം ചുറ്റി. പിറ്റേന്ന് തൻ്റെ മണ്ണിൻ്റെ ആവശ്യം ക്ലാസ്സിൽ അധ്യാപകൻ ആവർത്തിച്ചു. വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവരുടെ കഴിവില്ലായ്മ പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലതാ ഒരു പിടി മണ്ണ്. എവിടെ നിന്ന് കിട്ടി? അധ്യാപകൻ തിരക്കി. അവൻ പറഞ്ഞു, മാതാവിൻ്റെ കാലിന് ചുവട്ടിൽ നിന്നും ഞാൻ ശേഖരിച്ചതാണിത്. മാതാവിൻ്റെ കാലിന് ചുവട്ടിലാണ് സ്വർഗം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അധ്യാപകൻ മേലാപ്തവാക്യം അവലംബമാക്കി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു.
1: മായൻകുട്ടി സുല്ലമ്മി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

സൗഹൃദയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. കരിപ്പൂരിൽ നിന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു രണ്ട് വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ മൂന്നാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാതഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമന കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയ്ക്കുന്ന MLA മാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ചങ്ങമ്പുഴയുടെ കവിത, ആലാപനം അപർണ സത്യനാഥ്. 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെൻ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, 7:05 ഓപ്പൺ ഫോറം നഗരമേ നന്ദി, 7:20 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെൻ്റർ അപൂർവ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ബെനീസിയ ബാത്ത്വെയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. എഴുപതിന് ചേതന സെന്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്വിസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ. 9:02 ഗാനഭാരം, 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി, 9:30 ഇശൽമാല, 10:02 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്, 12:02 എവർഗ്രീൻ ഡ്യുവൽസ്.

0: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ ചൊല്ലിയത് അപർണ സത്യനാഥ്.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: പി ടി അബ്ദുറഹ്മാൻ രചിച്ച് കെ രാഘവൻ ഈണം നൽകി വി ടി മുരളി ആലപിച്ച ഗാനം കേൾക്കാം.

പ്രഭാതവന്ദനം സമാപിക്കുന്നു. ഇപ്പോൾ കേട്ടത് ബാപ്പു വെള്ളിപ്പറമ്പ് രചിച്ച് തേജീനം നൽകി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പാദസരം, എ പി ഗോപാലന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി എം രാജ പാടിയ ഗാനം, വയലാറിന്റെ രചന ജി ദേവരാജന്റെ സംഗീതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരം.
1: സ്മൃതിമധുരം
2: 103.6 റിയൽ എഫ്എം.
0: ഇനി കേൾക്കാം തെൻതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി വി ടി മുരളി പാടിയ ഗാനം. പി ടി അബ്ദുൾ റഹ്മാന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
3: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ. രാവിലെ 10 മണിക്ക് ജൂബിലി ഹാളിൽ തപസ്യ കലാ സാഹിത്യവേദിയുടെ 50th വാർഷികാഘോഷ ചടങ്ങുകളുണ്ട്. ഹൈലൈറ്റ് മാളിൽ രാവിലെ 10:30 ക്യാൻവാസ് സ്റ്റോറീസ് അന്തർദേശീയ ചിത്രകലാ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് മേയർ ഒ സദാശിവനാണ്. കെ പി കേശവമേനോൻ ഹാളിൽ മാതൃഭൂമി വരമുറി സീസൺ 4 സമാപന ചടങ്ങുകളുണ്ട്. വൈകിട്ട് 3 മണിക്ക് മുഖ്യാതിഥിയായി സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് പങ്കെടുക്കുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വൈകിട്ട് 3:30 ഇ സി ഭരതൻ മെമ്മോറിയൽ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് സെമി ഫൈനലുണ്ട്. ടൗൺ ഹാളിൽ കെ വി വിജേഷ് അനുസ്മരണം സമാപനം വൈകിട്ട് 4 മണിക്ക്. 7 മണിക്ക് വിജേഷിന്റെ പാട്ടുകളുടെ അവതരണം തിയേറ്റർ ബീറ്റ്സ്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ. സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: വെനീസിയ ബാത്ത്വെയർസ്.
10: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
9: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
11: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
13: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
14: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
15: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
16: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. UDF നേതൃയോഗവും ഇന്ന്. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24th മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല

വഹിക്കുന്ന ACC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE യിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീംബിൻഷ് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE യ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ DMK യിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി SP വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ JCD പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. TVK ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 MLA മാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ DMK യിൽ പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന

0: വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ 90-ാം വാർഷികത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. IPL ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് FC റണ്ണേഴ്സപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാറപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. UDF നേതൃയോഗവും ഇന്ന്. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: The Real FM 103.6.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന ട്രെയിനുകളിൽ മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 1 മണിക്കൂർ വൈകിയോടുന്നു. മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
6: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.

0: La Roy. ഇന്നലെ വിപണിയിൽ സ്വർണം ഗ്രാമിന് 30 രൂപ കൂടി 14,880 രൂപ, പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപ. ഇന്ത്യൻ ഓഹരി വിപണി വില സൂചികകളായ സെൻസെക്സ് 789 പോയിന്റ് വർദ്ധിച്ച് 75,398, നിഫ്റ്റി 277 പോയിന്റ് വർദ്ധിച്ച് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: കാൻസർ ചികിത്സയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച പ്രസാദപൂർണമായ കുടുംബ സിനിമയാണ് 2017 ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള. ജസ്റ്റിൻ വർഗീസ് എന്ന നവാഗത പ്രതിഭയൊരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങളും പ്രസാദാത്മകത നിറഞ്ഞവയായിരുന്നു. ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഈ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
4: രാവും പകലും പോലെ നഗരത്തിനുമുണ്ട് ഭിന്നഭാവങ്ങളും വ്യത്യസ്ത മുഖങ്ങളും. പ്രസാദാത്മകവും ഉത്സാഹഭരിതവുമായ മേൽത്തട്ടിനു കീഴെ ഇരുണ്ട ഇടങ്ങൾ കൂടി സൂക്ഷിക്കുന്നതാണ് നഗരം. കോഴിക്കോട് എന്ന പ്രിയ നഗരത്തെ അനുഭവങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചിടുകയാണ് സാംസ്കാരിക പ്രവർത്തകനായ ഉമേഷ് വള്ളിക്കുന്ന്. ഷോർട്ട് ഫിലിമുകളുടെ തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് തുടങ്ങിയ സർഗപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മറുപടികൾ, ചെറുത്തുനിൽപ്പിന്റെ പുസ്തകം. പോലീസ് വകുപ്പിൽ നിന്ന് വിരമിച്ച ഉമേഷ് വള്ളിക്കുന്ന് താൻ കണ്ട നഗരത്തെക്കുറിച്ച് ഹൃദയപൂർവ്വം നമ്മളോട് സംസാരിക്കുന്നു.
5: നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കല്ലായിലായിരുന്നു അച്ഛൻ്റെ വീട്. അച്ഛൻ പക്ഷെ ഞാനൊക്കെ ജനിച്ച സമയത്ത് തന്നെ വള്ളിക്കുന്നിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അമ്മയുടെ കല്യാണം കല്ലായിലേക്കായിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ താമസിക്കുന്നത് വള്ളിക്കുന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നീലഗിരിയിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ 5-ാം ക്ലാസ് വരെ പഠിച്ചത്. അതെന്ന് പറഞ്ഞാൽ നീലഗിരിയിലെ ഒരു ചെറിയ ഗ്രാമം, ഉപ്പട്ടി എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ കാണുന്നത് കോഴിക്കോട് വന്നിട്ടാണ്. 5-ാം ക്ലാസ് വരെ ഓട്ടോറിക്ഷ കാണാതെ ജീവിച്ചൊരു സ്ഥലത്തു നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്കുള്ള വള്ളിക്കുന്നിലേക്കുള്ള ഒരു യാത്രയാണ് കോഴിക്കോട് വഴി ആദ്യമായിട്ട് നമ്മൾ വരുന്നത്. CWMS എന്ന് പറഞ്ഞിട്ടൊരു ബസ്സുണ്ട്, ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നത്. അപ്പോൾ ആ ബസ്സിന് രാവിലെ കയറിയിരുന്ന് ഒരു 5 മണിക്കൂറോളം എടുത്ത് ചുരമിറങ്ങി അടിവാരത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് നഗരത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അവിടുന്ന് പിന്നെ വള്ളിക്കുന്നിലേക്ക് തീവണ്ടിയിൽ പോകുന്നു. അപ്പോൾ കോഴിക്കോട് ഓട്ടോറിക്ഷ, തീവണ്ടി, ഇതൊക്കെ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങളായിട്ട് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണുന്നത്. പിന്നീടുള്ള കാലത്ത് ഞാൻ വള്ളിക്കുന്ന് അരിയല്ലൂർ സ്കൂളിൽ MVHS പഠിക്കുന്നു. ആ സമയത്ത് വെക്കേഷനുകളിൽ നമ്മൾ ഉപ്പട്ടിയിലേക്ക് പോകുന്നത് കോഴിക്കോട് വരുന്നു, പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നു, അവിടുന്ന് KSRTC സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നു, അവിടുന്ന് ബസ് കയറി പോകുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടെ അനുഭവങ്ങൾ. പിന്നെ അച്ഛൻ്റെ അനിയൻ ദേവദാസ് പാപ്പൻ ആദ്യമായിട്ട് നമ്മൾ കോഴിക്കോട് സിനിമ കാണാൻ വേണ്ടി കൊണ്ടുവരുന്നു. മറ്റേത് നമ്മൾ നാട്ടിൽ സിനിമ കാണുന്നത് ഒരു വർഷത്തിന് ശേഷം, ഈ വിഷുവിന് റിലീസാവുന്ന സിനിമ അടുത്ത വിഷുവിനാണ് നമ്മളെ C-ക്ലാസ് തിയേറ്ററിൽ ശാന്തിയിലും കൃഷ്ണയിലൊക്കെ വരുന്നത്. അപ്പോൾ ഭരതം എന്ന സിനിമ ആദ്യമായിട്ട് കോഴിക്കോട് കാണിക്കാൻ കൊണ്ടുവരുന്നു, കോഴിക്കോട് വന്ന് കാണുന്നു. അതാണ് കോഴിക്കോട് എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ വിചിത്രം എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ കോഴിക്കോടുമായിട്ട് ഏറ്റവും ബന്ധപ്പെടുന്നത്. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ നാട് വിട്ടിരുന്നു. പണ്ടൊക്കെ ഈ നാട് വിട്ടു പോകുന്നൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. അപ്പോൾ അത് സത്യത്തിൽ നാട് വിട്ടതല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വള്ളിക്കുന്ന് റെയിലിൻ്റെ അടുത്തൂടെ നടന്ന്

ആ നടപ്പ് നീണ്ട് അത് കോഴിക്കോട് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ അന്നത്തെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഈ പാനാസോണിക്കിൻ്റെ രണ്ട് കാസറ്റൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലെയർ, ടേപ്പ് റെക്കോർഡർ. കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ട് നമുക്ക് ആ സാധനം വാങ്ങിച്ച് തിരിച്ചു പോകണമെന്ന്. ബാക്കിയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധമോ ഒന്നും വന്നില്ല. 9-ാം ക്ലാസ് പഠിക്കുന്നു, നമ്മൾ മിസ്സിങ് ആണ്, അത് അവരന്വേഷിക്കും, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് എത്തിപ്പെടുന്നത് പി ടി ഉഷ റോഡിലെ ന്യൂ സോമരാജ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മൾ ക്ലീനിങ് ബോയ് ആയിട്ട് ജോലിക്ക് കയറുന്നു. അവിടെ കുറേ കള്ളത്തരൊക്കെ പറഞ്ഞിട്ടാണ് ജോലിക്ക് കയറുന്നത്, പഠിക്കുന്നവരോ അല്ലെങ്കിൽ വീടൊന്നും പറയാതെയൊക്കെ കയറുന്നത്. അങ്ങനെ ദിവസം 10 രൂപ ദിവസക്കൂലിക്ക് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു. ഒരു ശനിയാഴ്ചയാണ് വന്നത്, അടുത്ത ശനിയാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് മതിയായി, മടുത്തു. അപ്പോൾ ആ ശനിയാഴ്ച വരെ നമ്മൾ ആ ഹോട്ടലിലെ പത്രം കഴുകിയും മേശ തുടച്ചൊക്കെ ജീവിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് കോഴിക്കോട് നഗരത്തിലെ എൻ്റെ ആദ്യത്തെ ഒരു താമസം എന്ന് പറയുന്നത്. പിന്നീട് തിരിച്ച് ഞാൻ പോയത് ഉപ്പട്ടിയിലേക്കാണ്. പിന്നെ അടുത്ത വർഷം വീണ്ടും അരിയല്ലൂർ വന്ന് സ്കൂളിൽ പഠനം തുടർന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു രണ്ടാമത്തെ ഇതായിരുന്നു. അപ്പോൾ ആ വരവിന് ശേഷമാണ് നമ്മൾ സ്കൂളിലെ കലാപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതും എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജീവിതത്തിൻ്റെ വേറൊരു രീതി തുടങ്ങുന്നത്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജിലേക്ക് വരുമ്പോൾ വീണ്ടും കോഴിക്കോട്ടേക്ക് വരുന്നു. പക്ഷേ ആർട്സ് കോളേജിൽ വരുമ്പോൾ ഒരു കോഴിക്കോടാണ് എങ്കിൽ പോലും മീൻചന്തയാണ്. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തേക്കുള്ളൊരു എൻട്രി പോയിൻ്റാണല്ലോ മീൻചന്ത. അവിടം വരെ നമ്മൾ എത്തുന്നുള്ളൂ. അവിടെ വരുന്നു, പഠിക്കുന്നു, തിരിച്ചു പോകുന്നു. അക്കാലത്ത് മലബാർ മഹോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ മലബാർ മഹോത്സവത്തിൻ്റെ വളണ്ടിയർ ഡ്യൂട്ടിക്കായിട്ട് NCC വരും. അങ്ങനെ ഒരു 3 ദിവസം NCC ഡ്യൂട്ടി ആയിട്ട് ടാഗോർ ഹാളിലും ഇതൊക്കെ ആയിട്ട് വന്ന അതാണ് അന്നത്തെ. പിന്നെ അന്ന് ഈ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വരാനുള്ള അത്ര ധൈര്യമൊന്നുമില്ല. മാത്രമല്ല പൈസ ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റ് ബസ്സിനുള്ള പൈസ തന്നെ ഒപ്പിച്ചൊക്കെ ആണ് വരുന്നത്. അന്ന് ആണ് ശരിക്കും കോഴിക്കോടൻ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അന്ന് ഇപ്പോൾ കൂടെ പഠിച്ച എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ അധ്യാപകർ, അങ്ങനെ ദേവരാജൻ സാറും പത്മിനി ടീച്ചറൊക്കെ ആയിരുന്നു മലയാളം പഠിപ്പിച്ചത്. അന്ന് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നൊരു കവിതയായിരുന്നു NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ആ കവിത മനസ്സിലുണ്ട്. അത് അദ്ദേഹം നഗരത്തിൽ വന്ന കാലവും പിന്നീട് നഗരത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു കവിതയാണ്. നഗരമേ നീ എത്ര മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിത. അപ്പം ആ കവിത പിന്നീടുള്ള കോഴിക്കോടൻ ജീവിതത്തിലുടനീളം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പോലീസിൽ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്, അത് കോഴിക്കോട് ഓപ്ഷൻ വരുന്നത് തന്നെ യാദൃശ്ചികമായിട്ടാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലാണ് വീട് വള്ളിക്കുന്ന്. മലപ്പുറമാണ് നമ്മൾ MSP രണ്ട് ജില്ലകൾക്ക് ഓപ്ഷൻ കൊടുക്കുക MSP ജോയിൻ ചെയ്ത ആൾക്കാർക്ക്, കോഴിക്കോടും മലപ്പുറവും. ഞാൻ MSP ലീവുള്ള ഒരു ദിവസമായിരുന്നു അവിടെ നിന്ന് ഈ ഓപ്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വള്ളിക്കുന്ന് കോഴിക്കോട് ജില്ലയിലാണെന്നുള്ള ധാരണ പുറത്ത് അവരെൻ്റെ പേര് കോഴിക്കോട് എഴുതി കൊടുത്തതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കോഴിക്കോട് തന്നെയാണ് അടുത്ത്, ട്രെയിൻ കയറി 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ കോഴിക്കോട് വരുന്നു. കോഴിക്കോട് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങുന്നു. ഒരു വർഷത്തോളം എയർ ക്യാമ്പിൽ ജോലി ചെയ്തതിന് ശേഷം പിന്നെ ജോലി ചെയ്യുന്നത് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന തൊട്ടു മുമ്പിൽ മാനാഞ്ചിറ, തൊട്ടപ്പുറത്ത് പാളയം, മുതലക്കുളം, മിഠായിത്തെരുവ്, വലിയങ്ങാടി, പിന്നെ പട്ടാളപ്പള്ളി, CSI പള്ളി, അങ്ങനെ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് നമ്മൾ 5 വർഷത്തോളം അവിടെ തന്നെ. പിന്നെ അതിനുശേഷം കൺട്രോൾ റൂം, ട്രാഫിക്കൊക്കെ ആയിട്ട് ഈ സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ കോഴിക്കോടുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത്. കൺട്രോൾ റൂമിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ ഓരോ ഊടുവഴികളിലൂടെയും നമ്മൾ വാഹനത്തിൽ പോകുന്നു, അതൊക്കെ നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് കൺട്രോൾ റൂം വാഹനത്തിൽ നമ്മൾ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്നു, കോഴിക്കോടിനെ കണ്ടറിയുന്നു. അതുപോലെ കോഴിക്കോട് ട്രാഫിക്കിൽ ജോലി ചെയ്തതുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെ എല്ലാ ട്രാഫിക് പോയിന്റിലും നമ്മൾ മാറി മാറി ജോലി ചെയ്യുന്നു. അതും കോഴിക്കോടായിട്ട് വളരെ അടുപ്പമുണ്ടായി. പോലീസിലൊക്കെ വന്നപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഇരുണ്ട വശം നമ്മൾ കാണുന്നു. രാത്രിയുള്ള സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവരെ പ്രൊഫഷനായിട്ട് വിടാം. അതേസമയം തന്നെ ഒരുപാട് ആൺകുട്ടികളടക്കം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു നഗരമായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. പിന്നെ സാംസ്കാരിക പരിപാടികളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് കോഴിക്കോടൻ ജീവിത സമയത്താണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ശാന്തകുമാർ, സതീഷ് കെ സതീഷ് ഇവരൊക്കെ നാടകങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഇവരൊക്കെ ഏതോ ലോകത്തുള്ള അത്ഭുത പ്രതിഭകളായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ പിന്നെ അവരായിട്ടൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ടൗൺ ഹാളിലെ നാടകങ്ങൾ, സംഗീത പരിപാടികൾ, ടാഗോർ ഹാൾ, കോഴിക്കോട് ബീച്ച്, അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു കാണിയായിട്ട് നമ്മൾ അവിടെ അവിടെ എത്തുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ഈ നഗരമേ നീ എത്ര മാറി എന്ന് പറഞ്ഞ പോലെ നഗരം നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. പിന്നെ പിന്നെ നമ്മൾ കോഴിക്കോട് പരിപാടികളുടെ സംഘാടക സമിതികളിൽ നമ്മളുണ്ടാവുന്നു. ചില പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. സാഹിത്യമായിട്ടും സംഗീത ലോകത്തൊക്കെ ആയിട്ട് നമുക്ക് സൗഹൃദം ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു. സത്യത്തിൽ ഒരു ജോലി എന്ന നിലയ്ക്ക് ഞാനൊരു പോലീസുകാരനായിട്ട് ഈ നഗരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സാംസ്കാരികമായിട്ട് നമ്മുടെ കാഴ്ചകളും കേൾവികളും അനുഭവങ്ങളും കൂടി കൂടി കൂടി വരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് കല്യാണം കഴിച്ചു. ഒരു പാട്ടുകാരിയാണ് കല്യാണം കഴിച്ചത്.
ആ തരത്തിലും കോഴിക്കോട്ടുകാരനായി മാറി. പള്ളിക്കുന്ന് പേരിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കോഴിക്കോട്ടുകാരൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പം നമ്മളെ സുഹൃത്തുക്കളെല്ലാം കോഴിക്കോട് വരുമ്പോൾ നമ്മൾ വിളിക്കുന്നു. കോഴിക്കോട് വന്നിട്ട് ആരും ഇതുവരെ തൃപ്തിപ്പെടാതെ പോയതായിട്ട് നമുക്കറിയില്ല. കോഴിക്കോട് വന്നവരൊക്കെ ഇവിടെ നിന്ന അനുഭവങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ MT ആയാലും വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും അങ്ങനെ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നവരൊക്കെ പിന്നെ കോഴിക്കോട്

നഗരത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാനും കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമായത്. കോഴിക്കോട് വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു രാത്രി 2 മണിക്ക് നമുക്ക് വന്നിട്ട് ചോറ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഹോട്ടലുകൾ കോഴിക്കോടുണ്ട്. കോഴിക്കോട് ഒരു ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്ത എയർപോർട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ദൂരെയൊക്കെ താമസിച്ച് പൊതുവെ മലയാളികൾ ചോറ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുമല്ലോ വരിക. മുമ്പ് ഹോട്ടലിലെ ആൾ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന ആൾക്കാർ ചിലപ്പോൾ നോർത്ത് നിന്നൊക്കെ വരുന്നവരായിരിക്കും. അവർ കേരളത്തിൽ വന്ന് ചോറ് കഴിക്കുക ആദ്യം കഴിക്കാൻ ആഗ്രഹിക്കുക, അതുകൊണ്ടാണ് രാത്രി അവിടെ ചോറ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനത്തെ സ്ഥലം. ഇപ്പോഴാണെങ്കിൽ ഭക്ഷണം പലതരത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതിന് കോഴിക്കോട് വരുന്നു. പിന്നെ കടൽ. ആകാശവാണിയെക്കുറിച്ചുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുണ്ട്, ഒരു ബാലകൃഷ്ണൻ ചെറിയച്ചൻ. അപ്പോൾ പുള്ളി വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാളാണ്, എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയായിരുന്നു, നീലഗിരി ദേവർഷോല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ പുള്ളിയുടെ ആകെ ഈ ലോകമായിട്ടുള്ള ബന്ധം പത്രം വായിക്കുന്ന ആളൊന്നുമല്ല, റേഡിയോ ആണ്. പുള്ളിയുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ആകാശവാണി കാണുക. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, കോഴിക്കോട് ഈ ആകാശവാണി നിലയം കടലിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഈ ഒരു എരമ്പം വരുന്നത്, തൃശ്ശൂരിൽ ആ എരമ്പം വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഒരിക്കൽ പുള്ളി ഒരു ഉത്സവത്തിന് നാടകം ബുക്ക് ചെയ്യാമെന്ന സംഘത്തിൻ്റെ കൂടെ കോഴിക്കോടെത്തി. കോഴിക്കോട് വരുന്നുണ്ട്, കോഴിക്കോട് ബീച്ച് ആശുപത്രിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്താണത്. അങ്ങനെ ഞാൻ വരുമ്പോൾ പുള്ളി ഈ ആകാശവാണിയുടെ മുമ്പിലെ കടൽക്കരയിൽ ഈ ആകാശവാണി നിലയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. കാരണം പുള്ളിക്ക് അത് കണ്ടിട്ട് മതിയാവുന്നില്ല. അതാണ് കോഴിക്കോട് തന്നെ. ഇപ്പം കോഴിക്കോട് വരുന്ന ആൾക്കാർ, നമ്മളെ വിളിക്കുന്ന ആൾക്കാർ കൂടുതൽ ആശുപത്രികൾ, ഉപ്പട്ടിയിലും ആയാലും വയനാട്ടിലായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ കോഴിക്കോട് നമ്മളെ വിളിക്കുന്നത് ആശുപത്രികളിൽ വരാനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലായാലും, ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഇത്ര ആശുപത്രികൾ, ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജ് വന്നാൽ പോലും ഒരു എമർജൻസി വരുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് കൈയൊഴിയും വരാൻ. മുമ്പൊക്കെ ചുരത്തിലെത്തുമ്പോൾ ആൾക്കാർ മരിച്ചു. ഇപ്പോൾ എൻ്റെ മാമനൊക്കെ അതുപോലെ ബത്തേരി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. താമരശ്ശേരി ചുരം ഇറങ്ങുന്ന വഴിക്ക് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ചുരത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാർ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും നമ്മൾ കോഴിക്കോട് അവരുടെ ഒരാൾ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ കോഴിക്കോട് നമ്മൾ അവരെ കാണുന്നു. പിന്നെ കോഴിക്കോട് കടപ്പുറം 24 മണിക്കൂറും ഓടുന്ന ഒരു കടപ്പുറം ആയിരിക്കുമല്ലേ. പലതരം ആൾക്കാർ രാവിലെ വരുന്നു, അടുത്ത ടീം വരുന്നു, മാറി. ആൾക്കാരവിടെ ഒഴിയുന്നില്ല, ആൾക്കാർ മാറുന്നുണ്ട്, ആൾക്കാർ ഒഴിയുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജ് കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രി ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ആ ആൾക്കൂട്ടം എപ്പോഴും അവിടെയുണ്ട്. ആളുകൾ മാറുന്നു, പക്ഷേ ആൾക്കൂട്ടം അവിടെയുണ്ട്. അതുപോലെ കോഴിക്കോട് ബീച്ച് മാറുന്നു. ഇപ്പോഴൊക്കെ ബീച്ചിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം രാത്രി ഏത് സമയത്തും ഉള്ളൊരു ബീച്ചാണ് കോഴിക്കോട്. ഇവിടെ അതിഥിയായിട്ട് വരുന്നവരെ പോലും പിടിച്ചു നിർത്തുന്ന ഒരു നഗരമായിട്ടാണ് മാറിയത്. ഞാൻ ഈ നഗരത്തിൽ വന്ന് സ്ഥിരതാമസമാക്കി ഇപ്പോൾ 20 വർഷത്തോളം ആവുന്നു. ഈ കാലത്തിനൊപ്പം നഗരം ഒരുപാട് മാറി. പണ്ടത്തെ നഗരമേ അല്ല, ഇവിടെ മാളുകൾ വന്നു. പക്ഷേ എത്ര മാളുകൾ വന്നാലും മിഠായിത്തെരുവ് മിഠായിത്തെരുവിൻ്റെ പ്രൗഢിയോടെയും ആ ജനക്കൂട്ടത്തോടെയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വലിയങ്ങാടി അതുപോലെയുണ്ട്. കുറേ മാറാത്ത സ്ഥലങ്ങളും നമ്മൾ പഴയ കാലത്തെ കണ്ടെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതേസമയം ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട് വരുന്നു. ഇതിൻ്റെ ഒരു സമന്വയമാണ് കോഴിക്കോട് എന്ന് പറയാം, പഴമയുടെയും പുതുമയുടെയും ഒക്കെ ഒരു സമന്വയം. ഇതിങ്ങനെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നഗരം എത്രത്തോളം മാറുന്നു, അത് ആ നഗരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ലക്ഷക്കണക്കിന് നഗരവാസികളെയൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ജീവിതം മാറുന്നു, സംസ്കാരം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ നഗരം നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. നഗരമേ നന്ദി എന്ന് നമ്മൾ നഗരത്തോട് പറയാതെ വയ്യ. നഗരം എന്ന് പറയുമ്പോൾ നഗരത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പോൾ നഗരത്തിലെ മനുഷ്യന്മാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എങ്കിലും മനുഷ്യരെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പറയണം എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നാടുവിട്ടാണ് കോഴിക്കോട് വരുന്നത്. നാടുവിട്ട് കോഴിക്കോട് വരുന്നു, ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഈ ഒരാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് തുടങ്ങി. അപ്പോൾ ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകണം, സത്യമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടാമത് പറഞ്ഞത് സത്യമാണോ എന്ന് മനസ്സിലായി. അവർ ഒരുപാട് മനുഷ്യരെ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഇവനെ ഒറ്റയ്ക്ക് വിടേണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു കരുതൽ ആ സമയം തൊട്ടിട്ട് അവർ നമ്മൾ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ച സമയം തൊട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പോയാൽ തല്ലു കിട്ടുമല്ലോ, അതുകൊണ്ട് അവരോട് വരണ്ട എന്ന് പറഞ്ഞ് അവരെനിക്ക് വന്നു. അപ്പോൾ അന്ന് 7 ദിവസം ജോലി ചെയ്തതിൻ്റെ 20 രൂപ സോപ്പൊക്കെ വാങ്ങിക്കാൻ തന്നിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള 50 രൂപ തന്നു. സത്യത്തിൽ ഒറ്റ പൈസ ഇല്ലാണ്ടാണ് ഞാൻ നഗരത്തിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാനൊരു 50 രൂപ ഒരാഴ്ച ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും അന്നുണ്ടായിരുന്നു. പിന്നീട് നഗരത്തിൽ താമസം തുടങ്ങിയ കാലം മുഴുവൻ ഈ പറഞ്ഞ നമ്മളെ നഗരം സ്വീകരിക്കുക, നഗരത്തിലെ മനുഷ്യർ സ്വീകരിക്കുകയാണ്. എവിടെ തന്നാലും നമുക്ക് ഒരു കൈത്താങ്ങ് എന്നുള്ളത് എനിക്ക് ജോലിയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു വന്നതാണ്. അപ്പോഴൊക്കെ ഈ മനുഷ്യർ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഇപ്പോൾ എൻ്റെ പുസ്തകം റിലീസാണ്, ഇപ്പോൾ ഒടുവിൽ നടന്ന ഫംഗ്ഷൻ പോലും, അതിപ്പോൾ നമ്മളൊരു ഹാള് നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരായിട്ട്. അത് കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോടുകാർ മാത്രമല്ല, എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എത്തിച്ചേരുന്നൊരു സ്ഥലമാണല്ലോ കോഴിക്കോട്. അപ്പോൾ എല്ലാവരും കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ അത് നമ്മളെ പുസ്തക പ്രകാശനത്തിലായാലും ഒഴുകിയെത്തുന്നു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു സാഗരം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എൻ വി കൃഷ്ണവാര്യരുടെ കവിതയിൽ ഇങ്ങനെ പറയുന്നു, കണ്ണിലെ മാറാല തൂത്ത് അകലെ ക്ഷിതിജമുണ്ടെന്നീ കടലല്ലീ എനിക്ക് കാട്ടിത്തന്നു എന്ന്. അതുപോലെ ഈ കണ്ണിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾക്കപ്പുറം വലിയ ഒരു സ്വർഗം തന്നെയാണ് ലോകം ഉണ്ട് എന്നൊക്കെ കാണിച്ചു തന്നത് ഈ നഗരമാണ്. അപ്പോൾ കണ്ണിലെ മാറാല തൂത്ത് ക്ഷിതിജമുണ്ടെന്ന് കാട്ടിത്തന്ന

0: നഗരം കൂടിയാണ് ഇത്. അവിടുത്തെ മനുഷ്യരും
1: സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഉമേഷ് വള്ളിക്കുന്നാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. നിർവഹണ സഹായം വിദ്യ.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
3: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
4: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
3: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
4: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:00. ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
7: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം.

അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ നരേഷ് അയ്യരും അന്ന കാതറീനയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇതര ഇന്ത്യൻ ഭാഷകളിലൊക്കെ പാടി ശ്രദ്ധേയനായ നരേഷ് അയ്യരുടെ ആദ്യ മലയാള ഗാനമാണ് ഇത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: അവിടെ ദൂസായി കേക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാളാ ഈ വെനീഷ്യ?
1: പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീസിയുടെ കാര്യം ഞമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീസിയ നമ്മളെ മുത്തല്ലേ.
2: വെനീസിയ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: വെനീസിയ ബാത്ത്വെയർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഇന്ന് May 15 അന്താരാഷ്ട്ര കുടുംബദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നവദർശൻ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര സംസാരിക്കുന്നു.
3: ഐക്യരാഷ്ട്ര സംഘടന 1993 എല്ലാ വർഷവും May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമുയർത്തിക്കാട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം നാം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര കുടുംബദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. പുരാതന കാലം മുതൽ തന്നെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പ്രതീകങ്ങളാണ് കുടുംബങ്ങൾ. എന്നാൽ ആഗോളവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ വളർച്ച കുടുംബ ബന്ധങ്ങളിൽ ഗുണകര

0: ഉപകാരവും ദോഷകരവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തൊഴിലവസരങ്ങളുടെ ലഭ്യത, ജീവിത നിലവാരം മെച്ചപ്പെടുത്തി, വീഡിയോ കോൾ, സോഷ്യൽ മീഡിയ തുടങ്ങിയവ ദൂരെയുള്ള കുടുംബാംഗങ്ങൾക്ക് പരസ്പര ബന്ധം സുഗമമായി നിലനിർത്താൻ സഹായകരമായി. അതേസമയം ജോലി തിരക്കും മറ്റു ജീവിത വ്യഗ്രതകളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചെലവിടുന്ന സമയം കുറയ്ക്കുകയുണ്ടായി. ഒരേ വീട്ടിൽ താമസിച്ചാലും ഓരോരുത്തരും സ്വന്തം ലോകത്ത് ജീവിക്കുന്ന അവസ്ഥയാണിന്ന്. മുതിർന്നവരെ ബഹുമാനിക്കൽ, വിട്ടുവീഴ്ച മനോഭാവം, സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദേശ തൊഴിലുകളും നഗരജീവിതവും കുടുംബാംഗങ്ങൾ തമ്മിൽ ഭൗതികവും മാനസികവുമായ അകലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വീടുകൾ, വീട്ടുമുറ്റം നിറയെ വാഹനങ്ങൾ, വിലയേറിയ TV, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയവ വ്യക്തികളുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നിർണയിക്കുന്ന അളവുകോലുകളായി മാറി. കുട്ടികൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും നൽകുക എന്നതിനപ്പുറം ജീവിത നൈപുണി വളർത്താനോ മൂല്യ അവബോധം നൽകാനോ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ആഗ്രഹങ്ങളുടെ അനിയന്ത്രിത സഫലീകരണം ആത്മനിയന്ത്രണമില്ലാത്ത ജീവിത ശൈലിയിലേക്ക് പുതുതലമുറയെ നയിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മാധ്യമങ്ങളുടെ അതിപ്രസരം തുടങ്ങിയവ മൂലം കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ മാനസിക പിരിമുറുക്കത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിരുകടന്ന മാനസിക സമ്മർദ്ദവും വിഷാദവും ഏകാന്തതയും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുന്നു. ശക്തമായ കുടുംബങ്ങളാണ് നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അതിനാൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ നീഡ് ഓഫ് ദി ആർ ആണ്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായി സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഓരോരുത്തരും തയ്യാറാകണം. ഓരോരുത്തർക്കും സ്വന്തം വികാരങ്ങളും പ്രശ്നങ്ങളും പങ്കുവെക്കാൻ സാധിക്കണം. സ്നേഹത്തോടെ കേൾക്കാനുള്ള ക്ഷമ കുടുംബാംഗങ്ങൾ പരസ്പരം കാണിക്കണം. പ്രശ്നങ്ങളിൽ പിന്തുണ നൽകുകയും വേണം. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണം. അത്താഴം കഴിക്കുന്ന സമയത്തെങ്കിലും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് ഒരുമിച്ചിരുന്ന് ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുക. പരിഹരിക്കപ്പെടേണ്ട വിഷയമുണ്ടെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും ഒന്നു ചേർന്ന് പരിഹാരം കണ്ടെത്തുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും വേണം. ഒരുമിച്ചുള്ള പ്രാർത്ഥന, പിറന്നാൾ ആഘോഷങ്ങൾ, കുടുംബസംഗമങ്ങൾ, മാസത്തിലൊരിക്കലുള്ള ഔട്ടിംഗ് തുടങ്ങിയവ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നു. അങ്ങനെ വീടുകളിൽ സ്നേഹവും ബഹുമാനവും വിട്ടുവീഴ്ച മനോഭാവവും വളരുമ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹത്തിലും സമാധാനം സംജാതമാകും.
1: അന്താരാഷ്ട്ര കുടുംബദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നവദർശൻ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിലൂർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ് സ്റ്റൈലോ ഓപ്റ്റിക്സ് റാമോഹൻ റോഡ് സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ സി എച്ച് ക്രോസ് റോഡ് നടക്കാവ് കോഴിക്കോട്
0: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം
3: ടി കെ പുഷ്പവല്ലി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനശില്പികൾ കെ എസ് മുട്ടുചിറ, എം എ മജീദ്. നാടകം പ്രതീക്ഷ.

0: ടി കെ പുഷ്പവല്ലി പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. കെ എസ് മുട്ടുചിറ, എം എ മജീദ് എന്നിവരാണ് ഗാനശില്പികൾ. പ്രതീക്ഷ എന്ന നാടകത്തിൽ നിന്ന്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളത്തിൽ വേനൽ മഴ ശക്തമാവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പലയിടത്തും മരണങ്ങൾക്ക് കാരണമാവുകയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് മലപ്പുറം ജില്ലയിലെ മങ്കടയ്ക്കടുത്ത് വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. ഇടിമിന്നൽ സാധ്യതയുള്ള കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇവ ഉച്ചയ്ക്ക് ശേഷം രൂപം കൊള്ളുകയും വൈകുന്നേരത്തോടെ ശക്തമാവുകയുമാണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ തുറസായ സ്ഥലത്ത് നിൽക്കുന്നത് ഇടിമിന്നൽ ഏൽക്കാൻ കാരണമാകും. ഇടിമിന്നലിൻ്റെ സാധ്യതകളും അതിൽ നിന്ന് സ്വയം രക്ഷ നേടാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം മങ്കടയ്ക്കടുത്ത് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 4 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ പി അഭിഷേക്.
4: മലപ്പുറം ജില്ലയിലെ മങ്കടയ്ക്കടുത്ത് വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുണ്ടായ അപകടത്തിൽ പ്രദേശവാസികളായ മലയിൽ പുതുക്കൂടി അലിയുടെയും മുബീനയുടെയും മകൻ റഹീസ്, പുത്തൻ വീട്ടിൽ കൂരിമണ്ണിൽ സൈതലുവിയുടെയും പരേതയായ സാജിദയുടെയും മകൻ മുഹമ്മദ് ബഹാസ്, ആലിക്കപ്പറമ്പിൽ അസീസിന്റെയും സുലൈഖയുടെയും മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിന്റെയും നസീമയുടെയും മകൻ ഫഹദ് എന്നിവരാണ് മരിച്ചത്. ഫഹദിന്റെ സഹോദരൻ റോഷൻ, റഹീസിന്റെ സഹോദരൻ സൽമാൻ ഉൽ ഫാരിസ്, മലയിൽ വീട്ടിൽ മുഷ്താഖിന്റെ മകൻ ഇഷ്ഹാത്ത് എന്നിങ്ങനെ ഒപ്പമുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ സമയം കോടമഞ്ഞു വീഴുന്നത് കാണാനാണ് സുഹൃത്തുക്കളായ 7 വിദ്യാർത്ഥികളും കുരങ്ങൻചോല വ്യൂ പോയിന്റിലേക്ക് പോയതെന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇടിമിന്നലേറ്റതോടെ 7 പേരും തെറിച്ചു വീണു. ഇതിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് അപകട വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത്. ഉടൻ താഴെയുണ്ടായിരുന്ന പ്രദേശവാസികൾ വാഹനങ്ങളിലെത്തി നിലത്ത് വീണ് കിടക്കുന്ന 6 പേരെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെയാണ് പരിക്കേറ്റ വിദ്യാർത്ഥി തങ്ങളെ 7 പേരുണ്ടായിരുന്നു എന്ന് അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ തിരച്ചിലാണ് കുറച്ചു താഴെയായി റബ്ബർ കാട്ടിൽ വീണ് കിടക്കുന്ന 7-ാമത്തെയാളെ കണ്ടെത്തിയത്. എല്ലാവരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 പേർ മരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലേറ്റ് ഒരുമിച്ച് 4 പേർ മരിച്ച സംഭവം ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുരങ്ങൻചോല. മങ്കട ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ് ദൂരം. തുറസായ പ്രദേശം, വിനോദസഞ്ചാരത്തിന് സാധ്യതയേറിയ സ്ഥലമാണെങ്കിലും ഇവിടങ്ങളിൽ ഇടിമിന്നൽ വീഴാൻ സാധ്യതയേറെയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുകയെന്നതാണ് പ്രധാനം. ഇടിമിന്നലേറ്റ വ്യക്തിയുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല, അതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുതെന്നും പ്രധാനമാണ്.
3: മൺസൂണിന് മുൻപുള്ള കാലഘട്ടത്തിലും തുലാവർഷത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലുമാണ് ഇടിമിന്നൽ സാധാരണയായി ഉണ്ടാകാറുള്ളത്. അതേസമയം മഴയില്ലാതെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകുന്നതാണ് ഏറെ അപകടകരം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്.
5: കേരളത്തിൽ വേനൽ മഴ വ്യാപകമായിട്ട് ശക്തമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ചും വിൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ലൈനിൽ കൂടെ ഉള്ള തണ്ടർ സ്റ്റോം, അതായത് ഇടിമിന്നൽ മേഘങ്ങളുടെ, കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യമാണ് കേരളം മുഴുവൻ ഇപ്പം കാണുന്നത്. അത് കേരളം തുടങ്ങി ഒറീസ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലൈൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇടിമിന്നൽ മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടികൂടിയ കൂമ്പാര മേഘങ്ങളാണ്. അത് പൊതുവെ ഉച്ചയ്ക്ക് ശേഷമാണ് അത് ഫോം ചെയ്യുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടിയാണ് അത് മെച്ചുറായിട്ട് ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മഴയില്ലാതെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത്. മഴ ഉള്ളപ്പോഴാണ് പൊതുവെ നമ്മളെല്ലാവരും വീടിനുള്ളിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ മഴ ഇല്ലെങ്കിൽ പോലും ഇടിമിന്നൽ മേഘങ്ങളുടെ സാന്നിധ്യത്തിൽ ദൂരസ്ഥലങ്ങളിലും അല്ലെങ്കിൽ മേഘക്കൂട്ടങ്ങളിൽ നിന്നും മാറി മിന്നലേക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. നമ്മുടെ ദൃശ്യപരിധിക്കുള്ളിൽ ഇടിമിന്നൽ മേഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പൊതുവെ തുറസായ സ്ഥലങ്ങളിലൊന്നും മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിലെ എടുക്കാവുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ കേരളത്തിൽ തന്നെ ഈ വർഷം തന്നെ 10 ഇടിമിന്നൽ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പൊതുവേ നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത് ഇടിമിന്നൽ മേഘങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണമാണ്. ഏകദേശം 2000 വരും. അത് പല സംസ്ഥാനങ്ങളിലായിട്ട് അത്രയും, കാരണം ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ മരണങ്ങളൊന്നും വലുതായിട്ട് നോട്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാറില്ല. എന്നാലും കേരളത്തിലും പറഞ്ഞ പോലെ പ്രീ മൺസൂൺ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത്തരം കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ളത്. ആ സമയങ്ങളിലാണ്, മൺസൂണിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇടിമിന്നൽ കൂടുതലും ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് മൺസൂണിൽ തുലാവർഷത്തിന്റെ മഴയോടുകൂടി ഇടിമിന്നൽ മേഘങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ നമ്മൾ കണ്ടെത്തിയത് ഇടിമിന്നൽ മേഘങ്ങൾ അല്ലെങ്കിൽ പ്രീ മൺസൂൺ കൂമ്പാര മേഘക്കൂട്ടങ്ങൾ 3 ഭീഷണിയുമായിട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതായത് 1 ഇത്തരം മേഘങ്ങളിൽ നിന്നാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ 1.5 മണിക്കൂർ കൊണ്ട് 5 മുതൽ 10 സെന്റിമീറ്റർ ഒക്കെ മഴ പെയ്യാനുള്ള ശേഷിയുള്ള പൊട്ടൻഷ്യലുള്ള മേഘക്കൂട്ടങ്ങളാണ്. അപ്പം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ശക്തിയോടെ കൂടിയുള്ള മഴ ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ മഴമേഘങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്ന കാറ്റിന്റെ വേഗത, പലപ്പോഴും മേഘങ്ങൾ ഒരു 10-12 കിലോമീറ്റർ ഉയരത്തിലൊക്കെ വ്യാപിക്കാറുണ്ട്. അപ്പൊ അത്രയും ഉയരത്തിൽ നിന്നൊക്കെ താഴോട്ട് പ്രവഹിക്കുന്ന ആ കാറ്റ് താഴെ എത്തുമ്പോൾ അതിന്റെ വേഗത ഏകദേശം 50-60 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് എത്തുന്നത്. അതാണ് ഗസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത്. ഇത്തരം ഗസ്റ്റ് വിൻഡ് കൊണ്ടാണ് പലപ്പോഴും ഈ കഴിഞ്ഞ സ്പെല്ലുകളിലൊക്കെ മരങ്ങൾ കടപുഴുകി വീണിട്ടാണ് പല കാറുകൾക്കും വീടുകൾക്കും ഒക്കെ വലിയ നാശമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം കടപുഴുകിയത്, അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടായത്. അപ്പം ഇത്തരം പ്രീ മൺസൂൺ സമയത്തുണ്ടാകുന്ന ഈ മേഘങ്ങളിൽ നിന്ന് ഇത് വ്യാപകമായിട്ടുണ്ടാകുന്നത്

0: റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാതെ പോയത്. പക്ഷേ അടുത്ത കാലത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഇത്തരം ഇടിമിന്നൽ മേഘങ്ങൾ കൂടുതൽ വ്യാപകമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂമ്പാരമേഘങ്ങളുടെ ഘടന പൊതുവെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്.
1: ഇടിമിന്നൽ സാധ്യതയുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക എന്നതാണ് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം, ഇടിമുഴക്കം കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ്. അഥവാ സാധിച്ചില്ലെങ്കിൽ കാർ, വാൻ, ബസ് മുതലായിട്ടുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ ആവരണമുള്ള വാഹനങ്ങളിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ്. ഇതിന് കാരണം ഫാരഡേ കേജ് എഫക്റ്റാണ്, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ചുറ്റും ലോഹം കൊണ്ടുള്ള ഒരാവരണമുണ്ടെങ്കിൽ അഥവാ ആ ഭാഗത്ത് മിന്നൽ ഏൽക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഇരിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. വാഹനത്തിനുള്ളിലെ മെറ്റാലിക് കമ്പോണൻസിൽ, അതായത് ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ സ്പർശിക്കാതിരുന്നാൽ മാത്രം മതി. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള കാഴ്ചയാണ് മഴ പെയ്യുമ്പോൾ ഫുട്ബോൾ കളികളും ക്രിക്കറ്റ് കളികളും ഔട്ട്ഡോർ പ്രോഗ്രാംസും മറ്റും നടക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഇടിമിന്നലുള്ളപ്പോൾ. ഇത് ഒട്ടും സുരക്ഷിതമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ മഴ ഏൽക്കാതെ നിൽക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇടിമിന്നലുള്ളപ്പോൾ. ഇടിമിന്നൽ ആകർഷിക്കാനുള്ള കഴിവ് ഉയരമുള്ള മരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള സമയങ്ങളിൽ മരത്തിനടിയിൽ യാതൊരു കാരണവശാലും നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ കടത്തിണ്ണകളിലോ കയറി നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത കാര്യമാണ്. കെട്ടിടത്തിനുള്ളിൽ അഭയം പ്രാപിക്കുക മാത്രമല്ല, ഇടിമിന്നലിന്റെ ശബ്ദം നിലച്ച് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പുറത്തിറങ്ങാവൂ. വികസിത രാജ്യങ്ങളിൽ മിന്നലേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കാനുള്ള ആപ്തവാക്യമാണ് വെൻ തണ്ടർ റോഴ്സ് ഗോ ഇൻഡോഴ്സ്. അതായത് ഇടമുഴക്കുന്നതിന് ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ കയറി നിൽക്കുക. ഇടിമുഴക്കം നിലച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ. ഇത് അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായതിനെ തുടർന്ന് ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ ഏകദേശം ഇല്ലാതായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഏവർക്കും അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്. കാരണം ഇടിമിന്നൽ സാധ്യത വർഷത്തിൽ എല്ലാ ദിവസവുമില്ല. ഇടിമിന്നൽ സാധ്യതയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് വേണം, സുരക്ഷിതമായിട്ട് വേണം. കേരളം ഇടിമിന്നൽ ധാരാളമുള്ള പ്രദേശമാണ്. ഒരു ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ ഒരു വർഷം 20 തവണയെങ്കിലും മിന്നലേൽക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്രത്തോളം ഇടിമിന്നൽ സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത, വീടിന്റെ ടെറസിൽ തുണി ഉണക്കാനിട്ടിട്ടുണ്ടാകും. ഇടിമിന്നലിന്റെ ശബ്ദം കേട്ട് കാർമേഘം വന്ന് കാറ്റടിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ചിന്തിക്കുക മഴയ്ക്ക് മുമ്പ് ഓടിച്ചെന്ന് നമുക്ക് ഈ തുണി എടുത്തുകൊണ്ട് വരാമെന്ന്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇടിമിന്നൽ ഉള്ള സമയത്ത് ടെറസിൽ പോയി നിന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങിയിട്ടുള്ളവർക്ക് ഇടിമിന്നലേറ്റ് മരണം സംഭവിച്ചിട്ടുള്ള കഥകൾ കേരളത്തിൽ തന്നെ സാധാരണമാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഹൈ റിസ്ക് ബിഹേവിയേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സന്ദേശം.
1: ഇന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയും ഇടിമിന്നലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൂമ്പാരമേഘങ്ങളുടെ ഘടന ഇടിമിന്നൽ മേഘങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് വിദഗ്ധ അഭിപ്രായം. അതിനാൽ തന്നെ ഇടിമിന്നൽ അപകടങ്ങളുടെ സാധ്യതയും കൂടുതലാണ്. ഇടിമിന്നൽ സാധ്യതയുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
3: ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധന രംഗത്ത്

0: നൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: രാഗം ഹംസനാദം.
4: സരി മ പ നി സ സാ നി പ മ രി സ.
3: കല്യാണി രാഗത്തിന്റെ ജന്യമായി കരുതപ്പെടുന്നു. ഹംസനാദം അടിസ്ഥാനപ്പെടുത്തി പല ഗാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശുദ്ധമായി ഈ സ്വരസ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുന്ന ഗാനങ്ങൾ കുറച്ച് കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ

0: ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈ ഗാനം ഹംസനാദത്തിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മറ്റു പല സ്വരസ്ഥാനങ്ങളിലും ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ശുദ്ധമധ്യമമുണ്ട്, അതുപോലെ ചതുശ്രുതി ദൈവതം ടച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഹംസനാദത്തിൽ ഇല്ലാത്ത പല സ്വരങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹംസനാദത്തിൻ്റെ ഒരു ഭാവമാണ് കൂടുതൽ. ഇതുപോലെ പല ഗാനങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏതാണ്ട് ശുദ്ധമായി തന്നെ ഹംസനാദത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. സൂര്യഗായത്രി എന്ന ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ ചെയ്തിട്ടുള്ള
1: രാഗം താനം സ്വരലയ സാന്ദ്ര

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ.

0: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമിൻ തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഹലോ, ഗുഡ് മോർണിംഗ്. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ആൽവിന ആസിഫ് ആണ്. ഞാൻ ബേപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
5: ആൽവിന, എന്താ ചെയ്യുന്നത്?
6: ഞാനൊരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
5: ഓക്കെ, റൈറ്റ്. അപ്പോ ആൽവിന, പറയൂ, ആൽവിനയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയം ഏതാണ്?
6: എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. സയൻസ് പെടും, ഇംഗ്ലീഷ് പെടും, അങ്ങനെ എല്ലാം ഉണ്ട്.
5: എന്നാ പിന്നെ ആൽവിന, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ?
6: ഓക്കെ.
5: കരിയർ ക്വിസിന്റെ ഒരു പാറ്റേൺ അറിയാലോ അല്ലേ? ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാം. എന്നാല് ചോദ്യം ഇതാണ്. ആകാശത്തിലെ നിയമജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ഇതാണ് ആൽവിനയോടുള്ള ഇന്നത്തെ ചോദ്യം.
6: കെപ്ലർ ആണോ?
5: യെസ്, കൺഗ്രാറ്റുലേഷൻസ്, റൈറ്റ് ആൻസർ. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടി?
6: അത് ഞങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട്. ഹിസ്റ്റോറിയില് ഞങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ സയൻസ് ആൻഡ് റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്തിനുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫാണ് ഈ ഒരു പറയുന്ന കെപ്ലറിനെ പറ്റി പഠിക്കാൻ വന്നത്.
5: ഓക്കെ, അങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞു അല്ലേ?
6: അതെ,
5: വെരി ഗുഡ്. എന്തായാലും ശരിയായിട്ടുള്ള ഉത്തരവാണ്. കുറെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു പേരിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച് അൽവിന.
6: ഓക്കെ, താങ്ക് യു, ദാറ്റ്സ് മൈ പ്ലഷർ.
5: ആകാശത്തിലെ നിയമജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജോഹന്നസ് കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ചുള്ള 3 നിയമങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് ഈ പേര് കെപ്ലറിന് ലഭിച്ചത്. ശാസ്ത്രരംഗത്ത് വൻ കൊതിച്ചുചാട്ടമുണ്ടാക്കിയ പ്രമുഖരിൽ ഒരാളാണ് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോഹന്നസ് കെപ്ലർ. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
0: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
8: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
7: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
8: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
9: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
10: HNK യൂറോളജി സെന്റർ.
11: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
12: ഉണ്ണിച്ചക്കൻ സാറിനെ കാണാനില്ല സാറേ, ഞാൻ അരിച്ചു പെറുക്കിയതാണ്. ഒറ്റക്കൊമ്പൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ലെന്ന് കണ്ട് CI ബെഞ്ചമിൻ ലോഡ്ജിലെത്തി. അയാളുടെ മുറിയിൽ അഴിച്ചിട്ട പുത്തൻ കൈലിയും ഒരു തോൾസഞ്ചിയും പിന്നെ മേശവലിപ്പിലെ ലക്കോട്ടിൽ ഒരു കത്തുമുണ്ടായിരുന്നു. നീലയക്ഷരത്തിൽ ചെരിഞ്ഞുയർന്നു കയറിയ കത്തിലെ വാചകങ്ങൾ ശ്രദ്ധയോടെ അയാൾ വായിച്ചു. മുറിയിൽ കയറി വന്ന അപരിചിതൻ പാണ്ഡ്യാലക്കൽ അച്ചമ്പി മകൻ സേവ്യർ ആയിരുന്നു. ഈ ലോഡ്ജ് മുറിയിൽ കയറിയ പാടെ സേവ്യർ പെട്ടി മേശയിൽ വച്ച് വാതിലടച്ച് തോർത്തും സോപ്പുമായി കുളിമുറിയിലേക്ക് കയറി. അയാളെ പിന്തുടർന്നു വന്ന കള്ളൻ കൃത്യം അതേ സമയത്ത് തന്നെ കള്ളത്താക്കോലിട്ട് മുറിവാതിൽ തുറന്ന് അകത്തു കയറി. ഒട്ടും സമയം പാഴാക്കാതെ അയാൾ മേശപ്പുറത്തിരുന്ന വലിയ തുകൽപ്പെട്ടി തുറന്നു. അതിൽ നിന്ന് ലില്ലിപ്പൂവിന്റെ ഗന്ധം പരന്നു. ഈജിപ്ഷ്യൻ മമ്മികളെപ്പോലെ തുണിയിൽ പൊതിഞ്ഞ ഒരു സുന്ദരനായ ബാലന്റെ ശവശരീരമായിരുന്നു അത്. കള്ളൻ നടുക്കത്തോടെ പിൻവലിഞ്ഞതും ആ കുട്ടി കണ്ണുകൾ തുറന്നു. ശക്തമായ ഒരു അടിയേറ്റതുപോലെ കള്ളൻ തെറിച്ച് ജനലരികിൽ തലയടിച്ചു വീണു. അടുത്ത ക്ഷണം ഉള്ളിൽ നിന്നുള്ള പ്രേരണയാലാകണം അഴികളില്ലാത്ത ജാലകത്തിലൂടെ അയാൾ നിരത്തിലേക്ക് കുതിച്ചു.

കൃത്യം അതേ സമയത്ത് തന്നെ പോത്തുകളെ നിറച്ച പാണ്ടിലോറി അതുവഴി കടന്നു വരുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയ CI ബെഞ്ചമിന് ഉണ്ണിച്ചക്കൻ കണ്ടെത്തി കത്തിലെഴുതി വെച്ച കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ആകാംക്ഷ അടക്കാനാകുന്നില്ലായിരുന്നു. ഒറ്റക്കൊമ്പനടക്കമുള്ള പോലീസുകാരെല്ലാം ചേർന്ന് സാധ്യതകളുള്ള ഇടങ്ങളിലെല്ലാം തിരക്കിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉണ്ണിച്ചക്കൻ സ്റ്റേഷനിൽ കൊടുത്തിരുന്ന വിലാസത്തിലും ഫോൺ നമ്പറിലും തിരക്കിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കെട്ടുപിണഞ്ഞു. അയാൾ കൊടുത്തിരുന്ന ഫോൺ നമ്പറും വിലാസവും ബാഗമണ്ണിലെ ഒരു ശ്മശാനത്തിൻ്റേതായിരുന്നു. ഒരാഴ്ചയിലേറെക്കാലം തൻ്റെ കീഴിൽ ജോലിയെടുത്തിരുന്ന ആ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട്

0: ഉണ്ണിച്ചക്കൻ സ്റ്റേഷനിൽ കൊടുത്തിരുന്ന വിലാസത്തിലും ഫോൺ നമ്പറിലും തിരക്കിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കെട്ടുപിണഞ്ഞു. അയാൾ കൊടുത്തിരുന്ന ഫോൺ നമ്പറും വിലാസവും ബാഗമണ്ണിലെ ഒരു ശ്മശാനത്തിൻ്റേതായിരുന്നു. ഒരാഴ്ചയിലേറെക്കാലം തൻ്റെ കീഴിൽ ജോലിയെടുത്തിരുന്ന ആ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് വളരെ സങ്കീർണത നിറഞ്ഞൊരു കഥാപാത്രമായി മാറിയത് ബെഞ്ചമിന് വിശ്വസിക്കാനാകുന്നില്ലായിരുന്നു. സൂപ്രണ്ടാപ്പീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കാര്യങ്ങൾ പിന്നെയും കൈവിട്ടുപോയത്. ഉണ്ണിച്ചക്കൻ എന്ന പേരും ആ പ്രത്യേകതകളുമുള്ള പോലീസുകാരൻ സർവീസിലേയില്ല. രണ്ടു സാധ്യതകളാണ് CI ബെഞ്ചമിന് തോന്നിയത്. ഒന്ന്, ഉണ്ണിച്ചക്കൻ എന്നത് നിത്യജീവിതവുമായി കടുകുമണിയോളം ബന്ധമില്ലാത്ത വെറുമൊരു മായക്കാഴ്ചയായിരുന്നു. രണ്ട്, കേസ് വഴിതെറ്റിച്ചു വിടാനായി വന്ന ഒരു വ്യാജനാണയാൾ. ആദ്യത്തെ സാധ്യത തുടക്കത്തിലേ തന്നെ ബെഞ്ചമിൻ തള്ളിക്കളഞ്ഞു. യുക്തിയിൽ ആവശ്യത്തിലേറെ വിശ്വസിക്കുന്ന ഒരാളാണയാളെന്ന് ഉണ്ണിച്ചക്കൻ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സാധ്യതയിലാണ് മുറുകെ പിടിക്കേണ്ടത്. ആ നിമിഷം മുതലാണ് ജീവിതത്തിലാദ്യമായി ബെഞ്ചമിൻ ഒരു പോലീസുകാരനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തു വില കൊടുത്താലും താനിത് കണ്ടെത്തുമെന്നയാൾ ഉറപ്പിച്ചു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ, നല്ല ഒരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
6: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
7: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
6: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
7: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
5: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
8: FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതവും CNG 2 രൂപയുമാണ് പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിന വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ UAE സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ ഭരണവകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പഴ വർഷവുമുണ്ടായി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ടുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മലപ്പുറം, നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. കോഴിക്കോട് ഓമശ്ശേരി തെച്ചിയാട്ട അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ 91 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളും മിനി സിലിണ്ടറുകളും റെയ്ഡിൽ കണ്ടെടുത്തു. CID മൂസ, ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്ടീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ചിത്രകഥാകാരൻ പാലക്കാട് കണ്ണാടി വിശ്വനാഥൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ ചന്ദ്ര

നഗർ വൈദ്യുതി ശ്മശാനത്തിൽ. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
3: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ ശക്തിയാണ് ഹൃദയബന്ധങ്ങൾ. സ്നേഹത്തിന്റെ ചൂടും കരുതലിന്റെ സ്പർശവും വിശ്വാസത്തിന്റെ പാലവും ചേർന്നുണ്ടാകുന്ന ഒരു അത്ഭുതമാണ് അത്. അമ്മയുടെ കരുതൽ, അച്ഛന്റെ സംരക്ഷണം, സഹോദരങ്ങളുടെ കൂട്ടായ്മ, സുഹൃത്തുക്കളുടെ പിന്തുണ തുടങ്ങി മനുഷ്യരെ മനുഷ്യനാക്കുന്നത് ഈ ആത്മബന്ധങ്ങളാണ്. പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ? ഒരേ വീട്ടിൽ താമസിച്ചിട്ടും സംസാരിക്കാത്തവർ, മെസ്സേജുകൾ അയച്ചിട്ടും മനസ്സു തുറക്കാത്തവർ, സോഷ്യൽ മീഡിയയിൽ 1000 കൂട്ടുകാർ, പക്ഷെ മനസ്സു തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ബന്ധങ്ങൾ അതേ ഊഷ്മളതയോടെ നിലനിർത്താൻ വേണ്ടത് അല്പം സമയവും പരസ്പര മനസ്സിലാക്കലും ക്ഷമയും സ്നേഹവും ആണ്. മലയാള ചലച്ചിത്രഗാന രംഗത്ത് തന്റെ വ്യതിരിക്തമായ ഗാനാലാപന ശൈലിയിലൂടെ പ്രശസ്തയായ ഗായികയാണ് സിതാര കൃഷ്ണകുമാർ. ഒരു തകർന്ന ഹൃദയത്തിന്റെ ആത്മഭാഷണം പോലെയുള്ള ഒരു ഗാനമാണ് 2019 പുറത്തിറങ്ങിയ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന ചിത്രത്തിലെ പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന സിതാര കൃഷ്ണകുമാർ ആലപിച്ച ഗാനം. സുജേഷ് ഹരിയുടെ വരികൾക്ക് വിശ്വജിത്തിന്റെ സംഗീതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: മണ്ണിന്റെ മണവും മനുഷ്യ മനസ്സുകളിലെ നന്മയും പ്രകൃതിയുടെ മനോഹാരിതയും ചേർന്ന ഒരു ലോകമാണ് ഗ്രാമങ്ങൾ. നഗരത്തിന്റെ ബഹളത്തിൽ മുങ്ങി നമുക്ക് നഷ്ടപ്പെടുന്നത് ഗ്രാമത്തിന്റെ ഈ ശാന്തതയാണ്. അവിടെ ബന്ധങ്ങൾ കൃത്രിമമല്ല. സുഖത്തിലും സന്തോഷത്തിലും ആ ഗ്രാമം മുഴുവനും നമ്മോടൊപ്പം നിൽക്കുന്നു. ഓരോ അയൽവാസിയും കുടുംബാംഗങ്ങളെപ്പോലെയാവുന്നു. മണ്ണിന്റെ മണവും സ്നേഹത്തിന്റെ ചൂടും നിറഞ്ഞ ഗ്രാമങ്ങൾ എന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കട്ടെ. 2022 പുറത്തിറങ്ങിയ അനുരാധ ക്രൈം നമ്പർ 59/2019 എന്ന ചിത്രത്തിനുവേണ്ടി സിതാര കൃഷ്ണകുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്. സന്ദീപ് സുധ എഴുതി, അരുൺ രാജ് ചിട്ടപ്പെടുത്തിയ ഗാനം ആസ്വദിക്കാം നമുക്കിപ്പോൾ.

0: പുത്തരത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
8: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
9: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
10: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
11: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
13: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
14: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഇന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
15: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am Saira Mujtaba. The headlines. Prime Minister Narendra Modi to embark on a 6-day visit to UAE, the Netherlands, Sweden, Norway and Italy today. Prime Minister says BRICS under India's chairmanship will work together to build a more inclusive world order. Oil marketing companies hike petrol and diesel prices by 3 rupees per litre. Government caps duty-free gold imports at 100 kg under advance authorization scheme. ED arrests Kolkata Police DCP Shantanu Sinha Biswas for running an extortion syndicate. And in Wushu, Aparna Dahiya clinches gold medal in women's 52 kg category in Sander World Cup in Macau. And now the news in detail. Prime Minister Narendra Modi will embark on a 6-day visit to UAE, the Netherlands, Sweden, Norway and Italy today. On the first leg of his five-nation visit, Mr. Modi will reach UAE today, where he will meet President Sheikh Mohammed bin Zayed Al Nahyan. The two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. They will also discuss ways to advance the bilateral comprehensive strategic partnership underpinned by strong political,

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: മോനെന്താ കണ്ടത്? ആ വേലായുധനെ ഉണ്ണി കണ്ടുവന്ന്
6: ഈശ്വര ദാസൻ, ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാകും എന്റെ തേവരെ?
7: 2022 ഫെബ്രുവരി 22 ആണ് പ്രശസ്ത അഭിനേത്രി കെ പി

0: എ സി ലളിത കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. നാടകവേദിയിലും അഭ്രപാളികളിലുമായി നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച വലിയൊരു കലാകാരിയായിരുന്നു അവർ. കെ പി എ സി ലളിത എന്ന അതുല്യയായ പ്രതിഭ സ്വന്തം പേരിനോട് വിളക്കി ചേർത്തിട്ടുള്ളത് പ്രശസ്തമായ ഒരു നാടക ട്രൂപ്പിന്റെ പേരാണ് എന്ന് അറിയാത്തവരുണ്ടാവില്ല. പക്ഷേ ആ നാടക ട്രൂപ്പുമായി ഈ അഭിനേത്രി വെച്ചു പുലർത്തിയിരുന്ന ആത്മബന്ധത്തിന്റെ ആഴവും പരപ്പും എത്രമാത്രമെന്നത് ആർക്കും അറിയാത്ത ഒന്നാണ്.
1: അത് കെ പി എസ് സിയിൽ നിന്ന് മാറ്റി നിർത്തി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കെ പി എസ് സിയുടെ നാടകത്തിൽ നിന്ന് തന്നെയായിരുന്നു സിനിമയിലേക്കുള്ള എൻ്റെ തുടക്കം. കെ പി എസ് സിയുടെ കൂട്ടുകുടുംബം എന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ അതേ നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രം തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ അവർ ക്ഷണിച്ചു. അങ്ങനെയാണ് എൻ്റെ തുടക്കം.
0: കെ പി എസ് സി ലളിത ആകാശവാണിയുമായി പങ്കുവച്ച അനുഭവങ്ങളിൽ നിറയെ ആ പഴയ നാടകകാലമാണുള്ളത്.
2: ഒരുപാട് കെ പി എസ് സിയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല. ചിരിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട്, കരയാനുള്ള സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു 8 വർഷം കെ പി എസ് സിയിൽ. ഞാൻ ആദ്യം കെ പി എസ് സി ചെല്ലുമ്പോൾ ഒരു അഭിനേത്രി ആയിട്ടല്ല ചേർന്നത്. എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവരെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും കെ പി എസ് സിയിൽ ഒരു അവസരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പാട്ടറിയാൻ വയ്യെങ്കിലും തന്നെ കെ പി എസ് സിയിൽ ഒരു പാട്ട് പാടി അവരെ ആകർഷിക്കാൻ നോക്കി. എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ കെ പി എസ് സിയിലേക്ക് വന്നു. ആദ്യമായിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ 2 പാട്ട് പിന്നണി പാടിക്കൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത് തന്നെ. പിന്നീട് കെ പി എസ് സി നാടകങ്ങളിൽ തുടർന്ന് ഒരു പിന്നണി ഗായികയുടെ സ്ഥാനം എനിക്ക് അവർ നൽകി. അങ്ങനെ തുലാഭാര നാടകത്തിൽ പാട്ടുപാടി അഭിനയിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, അകത്തിരുന്നു തിരി തെറുത്തു പുറത്തു വന്ന് തളിരിട്ടു. ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ആയിരുന്നു എൻ്റെ മ്യൂസിക്. ഈ പാട്ട് റെക്കോർഡിലും ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അങ്ങനെയും എനിക്കൊരു ഭാഗ്യം കിട്ടി കെ പി എസ് സിയിൽ നിന്ന്. ആ പാട്ട് നല്ലൊരു പാട്ടാണ്.
3: തുലാഭാരം എന്ന നാടകത്തിലെ ഈ ഗാനത്തിൽ കെ പി എസ് സി ലളിതയോടൊപ്പം ഗ്രേസി സാമുവൽ എന്ന ഗായിക. ഗാനരചന വയലാർ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

പിന്നെ കെ പി എസ് എഫ് നാടകത്തിൽ ഞാൻ പിന്നണി ഗായികയായിട്ടാണ് ആദ്യം അറിയപ്പെട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഗാനമേള സമയത്തൊക്കെ, അതായത് നാടകം കഴിഞ്ഞതിന് ശേഷം ഗാനമേള നടക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് പാട്ട്. ആദ്യം ബലി കുടീരങ്ങളെ അതായിരിക്കും പാടിത്തുടങ്ങുന്നത്. ആ പാട്ട് പാടിത്തുടങ്ങുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ആരെയും ശ്രദ്ധിക്കത്തില്ല. ലാസ്റ്റ് സീനിലൊക്കെ ഞാനായിരിക്കും മിക്കവാറും, എൻ്റെ തലയിലായിരിക്കും കുജി വന്ന് പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി എവിടെയെങ്കിലും, ഇപ്പം ഷൺമോഹാനന്ദ ഹാളിലൊക്കെ മറ്റേ ബോംബെയിൽ നാടകം അഭിനയിക്കുമ്പോഴേക്കും അവിടുന്ന് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും ഇവിടെ പാട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു സ്റ്റേജിൽ. ആരെ വരുന്നവരൊന്നും ഇവർ വെയിറ്റ് ചെയ്യത്തില്ല. ഇവർ കയറുന്ന കെ എസ് ജോർജ്, സുലൈൻ ചേച്ചി, ഈ പാർട്ടീസൊക്കെയാണ് കയറി നിന്ന് മൈക്കിൽ പിടിച്ചിട്ട്. ജോർജ് സാറിന് പിന്നെ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആവേശമാണ്. അപ്പോൾ ബലി കുട്ടീരങ്ങൾ എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ അവിടുന്നേ ആയിരിക്കും പാടിക്കൊണ്ട് വരുന്നത്. ശ്രുതി അവശ്രുതിയുടെ എട്ട് ഓട്ടം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കുട്ടും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കും. അപ്പോൾ വലിയ പുറയിലോട്ട് അവിടെ വെച്ച് യുദ്ധകാണ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നാടകം, അതിൽ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രീലത, പിന്നെ ഗാനപ്രവീൺ പാസ്സായ ഒരു എം ജി രവി എന്നാണ്, എനിക്ക് രാധാകൃഷ്ണനല്ല, എം ജി രവി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പാട്ട്. ഞങ്ങൾ എം ജി ആർ എന്ന് വിളിക്കും. പക്ഷേ എം ജി ആറിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ ഒരു ഏഴടി പൊക്കവും ഇങ്ങനെ നല്ലൊരു കാറ്റടിച്ചാൽ പറന്ന് താഴെ പോകുന്നൊരു ഇതായിരുന്നു. പക്ഷേ ഗാനപ്രവീണൊക്കെ പക്ഷേ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, അവിടെ യേശുദാസ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു, അത്ര കനത്ത ശബ്ദമാണ്. നല്ല ശബ്ദവും നല്ല പാട്ടും നല്ല രസമാണ് പാട്ട്. യുദ്ധകാണ്ട നാടകത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടെ ക്യാമ്പിൽ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലാകുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരാരെങ്കിലുമൊക്കെ കാണാൻ വരും. ഒന്ന് അച്യുതൻ സഹാവ് വരാറുണ്ട്, പിന്നെ എന്നി ബിൽറാം സഹാവ് വരാറുണ്ട്, എം എൻ ഗോവിന്ദൻനായർ, പി കെ വാസുവിന്നാർ. വാസുവേട്ടനൊക്കെ നമ്മുടെ ക്യാമ്പിൽ കെ പി എസ് സിയുടെ ഒരു തണൽ തന്നെയായിരുന്നു. അങ്ങനെ ഈ യുദ്ധകാണ്ഡത്തിൻ്റെ സമയത്ത് എം എൻ സഹാവിന് സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് നാടകം കളിക്കാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ആസ്പത്രിയിലേക്ക് ട്രിപ്പൊക്കെ ഇട്ടൊക്കെ കിടക്കുക, രവിയുടെ പാട്ടൊന്ന് കേൾക്കണം, ഇത് കണ്ടിട്ടില്ല, രവിയെ കണ്ടിട്ടില്ല, രവിയുടെ പാട്ടൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ കാണാൻ പോയി. ചെന്ന് എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കിടപ്പിൽ തന്നെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ച് രവിയെ കയ്യെ പിടിച്ച്, ഓ നീ ആ പുതിയ പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നൊരു പാട്ടങ്ങ് പാട്, ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആശുപത്രിയല്ലേ എങ്ങനെയാണ് പാടുന്നു? ഇല്ല ഒരു കുഴപ്പമില്ല, ഒരു പാട്ടങ്ങ് പാടിക്കുക, ഇവിടെ ആര് കേട്ടല്ലേ, പാട്ടല്ലേ പാടുന്നത്, വേറെന്താ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു പാട്ട് പാടി. പാടിയ പാട്ടാണ്, ആ സെലക്ഷനാണ് വളരെ വിചിത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എല്ലാവരും റൂമിനകത്തു നിന്ന് ഇറങ്ങിപ്പോയി. അത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഇതാണ് പാടിയത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കുക. അതിനകത്തുനിന്ന് എല്ലാവരും, കാരണം വളരെ അവശനായി കിടക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പാടാൻ കൊള്ളാവുന്ന ഒരു പാട്ടാണോ അതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ക്യാമ്പിൽ ഭയങ്കര വഴക്ക്. എല്ലാവരെയും വിളിച്ചു കൂട്ടി മീറ്റിങ്ങും പ്രസംഗവും എട്ടാ ചോദിക്കുകയാണ്, ഇത്ര കോമൺ സെൻസ് ഇല്ലേ ഇയാൾക്ക്, ക്യാമ്പ് ഒരാൾ സുഖമില്ല കിടക്കുന്ന ആളുടെ മുമ്പിൽ ചെന്നിരുന്നിട്ടാണോ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഈ പാട്ടൊക്കെ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴക്കും. പിന്നെ രവിയെ ഞങ്ങൾ ഒരിടത്ത് ജനനം ഒരിടത്ത് ജനനം ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും രവിയാണ് ഓർമ്മ വരുന്നത്.

അത് ഈ കെ പി എസ് സിയുടെ നാടകത്തിന് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോൾ ഒന്നിൽ വല്ല പാർട്ടിക്കാരുടെ വീട്ടിൽ അല്ലെന്നൊരിയിൽ നായിഡു ഹാൾ വരയ്ക്കുമൊക്കെ. അപ്പം ഈ നായിഡു ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, സുലൻ ചേച്ചി ആയിരിക്കും കൊണ്ടുപോകുന്നത്. പോയി ആ പാണ്ഡി ബസാർ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തി രണ്ട് ദിവസം അവിടെ താമസിച്ചിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു വരും. വേറെ ഒന്നും ആരുമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് പടം കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടം അതാണ് ഞാൻ മദ്രാസിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ.

ഉണ്ടായത്. അങ്ങനെ ട്രെയിനിലൊക്കെയാണ് പോകുന്നത്. മറ്റേ ക്യാം കെ പി എസ് ഇട എന്ന് പറഞ്ഞാൽ അവരുടെ വാനിൽ തന്നെയാണ് പോകുന്നത്. ഒരു ട്രെയിൻ യാത്ര ആദ്യമായിട്ടൊരു ദൂരയാത്ര, മദ്രാസ് യാത്ര എന്ന് പറഞ്ഞാൽ അതായിരുന്നു വാഴവേമയത്തിൻ്റെ ഷൂട്ടിങ്ങിനുള്ള പോക്ക. അപ്പോൾ അതിൽ വളരെ നല്ലൊരു വേഷമാണ് എനിക്ക്. ഇതിനു വേണ്ടി പോകുമ്പോൾ എന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് എന്നെ അറിയത്തില്ല. മഞ്ജുലാസ് ജോസ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ആരെയും പരിചയമില്ല. അങ്ങനെ എൻ്റെ അച്ഛനാണ് ഇവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് മദ്രാസിന്. ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റൊക്കെയാണ്. അച്ഛൻ കയറിയിരുന്ന അച്ഛന് ഇപ്പുറത്ത് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വെളുത്ത് നീളം കൂടി ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ കഥകളൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ മോള് ഇങ്ങനെ നല്ല വേഷമാണ്, മഞ്ജുലാസിൻ്റെ സിനിമയാണ്, സത്യനൊക്കെയാണ് അഭിനയിക്കുന്നത്, ശീലയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. എൻ്റെ മോൾ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ ഇതായി. ഞങ്ങൾ മദ്രാസിൽ ചെന്നിറങ്ങി. അപ്പോൾ അച്ഛന് സത്യത്തിൽ പേടിയുണ്ട്, ചെറിയ പെണ്ണിനെയും കൊണ്ട് മദ്രാസ് യാത്ര ആദ്യമായിട്ടെന്നൊക്കെ. ഒരു അന്യരാജ്യത്തേക്ക് ഇന്നത്തെ പോലൊന്നും അല്ലല്ലോ, ഒരു പ്രായമായ പെൺകുട്ടി ഒരു അന്യരാജ്യത്തേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ മഹാസംഭവം മാതിരിയാണ്. ഇപ്പോഴാണ് പിള്ളേർ ഒരു ജീൻസ് എടുത്തിട്ട് എവിടെ പോയെന്ന് വീട്ടുകാർ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഞാൻ അത് കൽക്കട്ട വരെ പോയിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരില്ലേ. അപ്പോൾ ഇത് നമ്മുടെ കാലത്ത് അതൊന്നും ആയിരുന്നില്ല. അവിടെ ചെന്നിറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയാണ് നമ്മളെ വിളിക്കാൻ വന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ പിന്നെ അടുത്തു വന്നു. അടുത്തു വന്ന് വെച്ചിട്ട് വിളിക്കാൻ ആൾ വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛന് ഇല്ലെന്നും പറയാൻ വയ്യ, വന്നൊന്നും പറയാൻ വയ്യ. അച്ഛൻ്റെ വിചാരം ഇയാൾ ആരോ തട്ടിപ്പുകാരനാണ്, വല്ലോ ഇനി അടുത്ത് കൂടിയിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാനുള്ള മട്ടോ മറ്റോ ആടോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പിന്നെ അനന്തമ്പിള്ള ചേട്ടൻ, എൻ്റെ അച്ഛൻ്റെ പേരങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു, അനന്തമ്പിള്ള ചേട്ടൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവിടാം, എനിക്ക് പറഞ്ഞുകൂടാ, നല്ലൊരു ടാക്സി എടുത്തിട്ട് അഡ്രസ്സൊക്കെ ചോദിച്ചു, നിങ്ങൾ തനിച്ച് പോകണ്ട എന്ന് പറഞ്ഞിട്ട്. മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, അതിൻ്റെ ഓണറാണ് അത. നമുക്കറിയില്ലല്ലോ അതൊന്നും. ഒരു സ്വാമി അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാട്ടിൽ നിന്നൊരു പരിചയമുള്ള ആളിനെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ജോസഫ് സാറിൻ്റെ ഓഫീസിൽ ചെന്നു. പുള്ളി അവിടെ കൊണ്ടുവിട്ട്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് റൂമിൽ കൊണ്ടുവിടുന്നത്. അപ്പോൾ ജോസഫ് സാറ് ഈ ജോസിനോട് പറഞ്ഞയച്ചത് നല്ല ഹൈറ്റുണ്ട്, നല്ല വെളുത്തിട്ട് മുടി പിന്നിയിട്ടിട്ട് പിന്നെ പാവാടയും ആബ്സാരിയായിരിക്കും. ഈ പാവാടയും ആബ്സാരി കൊടുത്ത പിള്ളേർ എത്ര പേരുണ്ട്! എന്തുമാത്രം ജോസോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അധികം പൊക്കം ഇല്ലാത്ത ഒരാൾ അവിടെ വന്ന് നിൽക്കുമെന്ന്. ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി പൊക്കം ഇല്ലാത്ത ആളുകളെ കാണുന്നുണ്ട്. ഇതിൽ ആരെന്ന് എങ്ങനെ അറിയുന്നത്? അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങാണ്. ബഹദൂർക്ക ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം അഭിനയിച്ചത് തന്നെ ഒരു പാട്ട് സീനായിരുന്നു ഞങ്ങളുടെ. അതാണ് കാറ്റും പോയി മഴക്കാറും പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിനിമയിലൊന്ന് പാടി അഭിനയിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ വലിയ അത്ഭുത സംഭവങ്ങളൊക്കെയാണല്ലോ. അതിനെ അതുകൊണ്ട് ആ പാട്ട് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് കാറ്റും പോയി മഴക്കാറും പോയി.

അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞലാസിൻ്റെ ഒരു പടം. അതും ചേസാർ തന്നെയാണ് ഡയറക്ടർ. അപ്പോൾ എനിക്ക് കൂടുതലങ്ങ് അടുപ്പമായി. എൻ്റെ അടുത്തടുത്ത് രണ്ട് മൂന്ന് പടങ്ങൾ അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അങ്ങനെ ആ പടത്തിൻ്റെ ഔട്ട്ഡോർ ആലപ്പുഴ ആ ഭാഗത്താണ്. അന്ന് വൈകുന്നേരം എനിക്ക് നാടകമുണ്ട്. കാലത്ത് തന്നെ വന്ന് ഇതേമാതിരി ഒരു പാട്ട്, കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ട് തത്ത വെച്ച് കളിപ്പിക്കുന്ന ഒരു പാട്ട്. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ വർക്ക് തീർന്നു. വർക്ക് തീർന്ന് എന്നെ നാടകത്തിന് അയക്കുകയും ചെയ്തു. ആ വർഷം മാധുരിക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡൊക്കെ ഈ പാട്ടിനായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു ഫീമെയിൽ വോയിസ് ഈ മാധുരിയുടെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഷീലയാണ് മെയിൻ ക്യാരക്ടർ എന്ന്. അവർക്ക് പാട്ടില്ല. ഇപ്പോഴത്തെ ഇതിലൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. സിനിമയുടെ രൂപം തന്നെ മൊത്തം മാറിപ്പോയില്ലേ. അങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു അത്.

0: അല്ലേ, നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, ഒരു കല്യാണം കഴിക്കണമെന്നും കുട്ടികളുണ്ടാവണമെന്നും. ഇനിയൊക്കെ ഈ വടക്കാഞ്ചേരി ആ സൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് KPH നാടകം, ഞങ്ങൾ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്തൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഉണർന്നിരിക്കും. കാരണം ആ സ്ഥലത്തിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് വെറുതെ മനസ്സിൽ തോന്നും, ഞാൻ ഭയങ്കര ഗുരുവായൂരപ്പൻ ഭക്തയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നും എൻ്റെ ഗുരുവായൂരപ്പ ഈ ഏരിയയിലെങ്ങനെ പിന്നെ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂരമ്പലത്ത് നിർമാല്യം തൊഴാൻ പോയപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഒരാളിനെ സംഘടിപ്പിച്ച് തരണേ, എനിക്കെന്നും അമ്പലത്തിലും വരാമല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാൻ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഉള്ള ഒരാ അടുത്തുള്ള ഒരാൾ കല്യാണം കഴിച്ചു, ഭരതൻ. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ആ കുടുംബം മുഴുവനും ഗുരുവായൂരപ്പ ഭക്തനും ഭക്തയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഒരു പടം എടുത്തു, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ദുഃഖമായിട്ടുണ്ടായിരുന്നത്, കാരണം ഞാൻ പാട്ട് പാടാൻ സമ്മതിക്കത്തില്ല. പാടിയ ഉടനെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ബാത്റൂമിൽ കയറിയെന്ന് പാടണേ, നമുക്കിവിടെ സ്വൈര്യം തരണേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ പാട്ട് പോരാന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. KPSC വിട്ടതിന് ശേഷം പിന്നെ ഈ പാട്ട് പാടലൊക്കെ നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഈ പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത് എപ്പോഴെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്റ്റാർ നൈറ്റ് പോവും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്കും പ്രിയനും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അമേരിക്കയിലൊരു പ്രോഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും, അക്കരെ അക്കരെ എന്നാണ് പടത്തിൻ്റെ പേര്. ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു പാട്ട്, അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയും എത്രയോ നാളായി ഞാനിപ്പോൾ ഈ പാട്ടൊക്കെ പാടിട്ട് വന്നത്, പാട്ട് പഠിക്കാത്തവർക്ക് ഈ ശ്വാസം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇപ്പം എനിക്ക് വളരെ കൂടുതലാണ്, അതുണ്ടാവില്ല. പിന്നെ ശ്രുതി ഉണ്ടാവില്ല, പണ്ടേ അവശ്രുതിയുടെ എട്ടുകോട്ടയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഇനിയിപ്പോൾ ഇപ്പം പാടാൻ പോയാൽ ഇനി ശ്രുതിയൊക്കെ തെറ്റും, അതുകൊണ്ട് വേണ്ട. ഇല്ല ഇല്ല ഇല്ല ഇല്ല, ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ആരും ഇരിക്കുന്നത്, അതിനൊക്കെ ഞങ്ങൾ വേറെ ആളിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പാട്ട് പാടുന്നു, KPSCയുടെ പഴയ ആർട്ടിസ്റ്റ് ഒരു പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചേച്ചി ഒരു പാട്ട് സെലക്ട് ചെയ്തോളൂ. അന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ് ചെപ്പ് കിലക്കണ ചങ്ങാതി, KPSCയുടെ പാട്ട്.
1: യശുശരീരയായ നടി KPSC ലളിത ആകാശവാണിയുമായി പങ്കുവച്ച ഓർമ്മകളും അനുഭവങ്ങളും സമാപിക്കുന്നു. നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം അനൂപ് മേനോൻ രചിച്ച് രതീഷ് വേഗ ഈണം നൽകി ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബ്യൂട്ടിഫുൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: ചിത്രം കണ്ണകി, പാടിയത് ചിത്ര, രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പരാതി നൽകി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിച്ചു. ആകാശവാണി കോഴിക്കോട് സാഹിത്യോത്സവവും ആകാശവാണി റെയ്പൂർ വോക്കത്തോണും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഇന്നലെ 348 തീർത്ഥാടകരുമായി അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതോടെയാണ് ഹജ്ജ് യാത്ര പൂർത്തിയായത്. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് PC FC ആണ് റണ്ണറപ്പ്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. തദ്ദേശീയ പ്രതിരോധ ബഹിരാകാശ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് നിർമ്മാണ കേന്ദ്രത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തറക്കല്ലിട്ടു. ചടങ്ങിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് നാംചി ജില്ലയിലെത്തി. കേന്ദ്രമന്ത്രി ഇന്ന് ടെമി തർക്കുവിലെ സിക്കിം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കും. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: എല്ലാ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യം എസ് എം കോയയും ഹരിനാരായണനും ചേർന്നെഴുതി വില്യം ഫ്രാൻസിസ് ഈണം നൽകി വിനീത് ശ്രീനിവാസനും അക്ബർ ഖാനും ഇമ്രാനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബാഡ് ബോയ്സ്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ഗാനോപഹാരത്തിൽ ഇനി ബറോസ് എന്ന ചിത്രത്തിനായി മോഹൻലാൽ പാടിയ പാട്ട് കേൾക്കാം. രചന വിനായക് ശശികുമാർ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
4: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ആരോഗ്യജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കരൾ രോഗ വിദഗ്ധനാണ്. എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ? ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ലിവർ മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയ ലിവർ വെക്കുന്നതിനാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യം വരിക എന്ന് നോക്കാം. ആദ്യമായിട്ട് കരളിന്റെ ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ, കരൾ ഫെയിലിയർ രണ്ട് രീതിയിൽ വരാം. പെട്ടെന്നുള്ള ലിവർ ഫെയിലിയർ വരാം, അതിന് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും. ക്രോണിക് ആയിട്ടുള്ള ലിവർ ഫെയിലിയർ വരാം. ക്രോണിക് ആയിട്ടുള്ള ലിവർ ഫെയിലിയർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. മദ്യപാനമാവാം, ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ സാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് മദ്യപാനത്തിൽ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ കാരണമുള്ള ഫാറ്റി ലിവർ എന്ന് പറയുന്നത് മെറ്റബോളിക് ലിവർ ഡിസീസ് ആവാം. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഓട്ടോ ഇമ്യൂൺ, വിൽസൺ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലിവറിന്റെ അസുഖങ്ങൾ ലിവർ ഫെയിലിയറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അക്യൂട്ട് ലിവർ ഫെയിലിയറും ക്രോണിക് ലിവർ ഫെയിലിയറും കഴിഞ്ഞാൽ ചില മെറ്റബോളിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എപ്പോഴാണ് ഒരാൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ, അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മഞ്ഞപ്പിത്തും ബോധത്തിലുള്ള വ്യത്യാസം വന്നിട്ട് ഡോക്ടർ നമ്മളോട് പറയും അക്യൂട്ട് ലിവർ ഫെയിലിയർ ആണ്. പണ്ട് കാലത്തൊക്കെ ഒരു 60-80% മരണ സാധ്യതയുള്ള ഒരു അസുഖമായിരുന്നു അക്യൂട്ട് ലിവർ ഫെയിലിയർ. ഇന്ന് ഇപ്പം പല ട്രീറ്റ്മെന്റും വന്നതിന് ശേഷം നമുക്ക് അത് ഒരുപാട് ഓൾമോസ്റ്റ് 50% നമുക്ക് വേറെയുള്ള ചികിത്സകൾ, ഇപ്പൊ പ്ലാസ്മ എക്സ്ചേഞ്ച്, മൾട്ടിപ്പിൾ വേറെ അതർ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് CRRT നോക്കും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ചില കേസിൽ നമുക്ക് ഇപ്പൊ ടോട്ടൽ ഫെയിലർ ആണ്, സിസ്റ്റം മൊത്തം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വിൽ ബി ദ ഓൺലി റെസ്ക്യൂ മെത്തേഡ്. ചില ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരിൽ മാത്രമേ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ക്രോണിക് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പല രീതിയിലാണ് പ്രസന്റ് ചെയ്യാം. മഞ്ഞപ്പിത്തമാവാം, ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം, ബോധനിലവാരത്തിലുള്ള വ്യത്യാസം കൊണ്ട് പ്രസന്റ് ചെയ്യാം, വയറിൽ നീർക്കെട്ട്,

0: പ്രസന്റ് ചെയ്യാം, കിഡ്നി ഫെയിലിയർ ആയിട്ട് പ്രസന്റ് ചെയ്യാം, ഇങ്ങനെ പല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാം. ഈ പ്രശ്നങ്ങളുള്ളവരില് ലിവർ സിറോസിസും ഈ പ്രശ്നങ്ങൾ, ഇപ്പൊ വയറിൽ നീർക്കെട്ട്, അതുപോലെ ബോധത്തിലുള്ള വ്യത്യാസം, വയറിൽ നീർക്കെട്ടിലെ ഇൻഫെക്ഷൻ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിലാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരാറുള്ളത്. സ്പെഷ്യലി നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്യും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഏറ്റവും, ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ലൊരു ചികിത്സ എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി ഫിറ്റ് ആണോ എന്ന് നോക്കണം. ലിവറിന് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ അവയവത്തിനൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്താൽ ഇത് സക്സസ് ആവുമെന്നുള്ളൊരു നമുക്കൊരു കോൺഫിഡൻസ് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് ആർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 18-നും 50 മുതൽ 55 വയസ്സിന് ഇടയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ലിവറുള്ള ഒരു ദാതാവിന് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് രീതിയിലുണ്ടല്ലോ, ലൈവ് ഡോണർ ഉണ്ട്, കഡാവറേക്ക് ഉണ്ട്. ലൈവ് ഡോണർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റെമനന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ വെയിറ്റ് ഇപ്പം 100 kg ഉള്ള ആൾക്ക് അറ്റ്ലീസ്റ്റ് 300 gram എങ്കിലും ബാക്കി വേണം, എന്നാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കഡാവറിക് ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ആണ്, നമുക്ക് മൊത്തമായിട്ടുള്ള ഒരു ലിവർ കിട്ടും. ആ ലിവർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ 100 kg ഉള്ള ആൾക്ക് 800 gram മേലെങ്കിൽ ലിവർ വേണം. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ റെസിപ്പിയന്റ് 7 ദിവസം ICU-യിലായിരിക്കും, 7 ദിവസം വാർഡിലായിരിക്കും, സാധാരണ ഒരു 14 ദിവസം കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ആവും. ദാതാവിനാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി 7 ദിവസം കൊണ്ട് തന്നെ അവർ ഡിസ്ചാർജ് ആവും. 1-2 ദിവസം ICU-യിൽ കിടക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ വാർഡിലായിരിക്കും അല്ലെങ്കിൽ റൂമിലായിരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് വീട്ടിലേക്ക് പോകാം. ഈ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നാലും ഒരു മൈൽഡ് റെസ്ട്രിക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ഹെവി വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞ കുറച്ച് മൈൽഡ് റെസ്ട്രിക്ഷൻസേ ഉണ്ടാവാറുള്ളൂ. ട്രാൻസ്പ്ലാന്റേഷന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 95% മേലെയാണ് സക്സസ് റേറ്റ്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. ട്രാൻസ്പ്ലാന്റേഷനിൽ കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളുടെ ഒരു ലിവർ ആണല്ലോ വയ്ക്കുന്നത്, ആ ലിവർ തിരസ്കരിക്കപ്പെടാണ്ടിരിക്കാൻ നമുക്ക് ലൈഫ് ലോങ് മെഡിക്കേഷൻസ് ആവശ്യമായിട്ടുണ്ട്. 6 മാസങ്ങളിലാണ് കൂടുതൽ മെഡിസിൻസ് ഉണ്ടാവുള്ളൂ, പിന്നെ മെഡിസിൻസ് കുറഞ്ഞു കുറഞ്ഞു തുടങ്ങും. 1 വർഷം കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സ്മോൾ മെഡിസിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും സാധാരണ ഒരാളുടെ പ്രതിരോധ ശക്തിനേക്കാളും കുറച്ചൊന്ന് പ്രതിരോധ ശക്തി കുറച്ചൊന്ന് കുറച്ച് വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെച്ച ലിവർ ഫോറിൻ ലിവർ ആണല്ലോ, അത് തിരസ്കരിക്കപ്പെടാണ്ടിരിക്കാൻ, അതിന്റെ റിജക്ഷൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് നമ്മൾ പ്രതിരോധം കുറച്ചൊന്ന് കുറച്ച് വെക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ ലൈഫ് ലോങ് മെഡിസിൻസ് നിർബന്ധമായും കഴിച്ചിരിക്കണം. മാത്രമല്ല ജീവിതശൈലി ഇപ്പം തിരിച്ച് വീണ്ടും നമുക്ക് എന്തുകൊണ്ടാണോ വന്നത്, ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചാ മോശമായ ജീവിതശൈലിയിലേക്ക് പോകേണ്ടിയിരിക്കണം. ആൽക്കഹോള് അങ്ങനെ ലിവറിനെ മോശമാക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഒരു കുഴപ്പമില്ലാതെ വിൽ ഹാവ് എ പ്രൊലോങ്ഡ് ലൈഫ് ആൻഡ് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആഫ്റ്റർ ലിവർ
1: ട്രാൻസ്പ്ലാന്റേഷൻ. ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റന്റ് സർജറി,
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6 Real FM.
5: ഗാനോപഹാരം തുടരുന്നു. ഇനി വയസ്സെത്രയായി 30 എന്ന ചിത്രത്തിനായി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചനയും സംഗീതവും സനീർ

ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എ ആർ റഹ്മാൻ ഈണം നൽകിയ ഗാനമാണ്. രചന റഫീഖ് അഹമ്മദ്, പാടിയത് ജിതിൻ രാജും സംഘവും. ചിത്രം ആടുജീവിതം.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഗാനോപഹാരം 103.6 Real FM.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഇശൽമാലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി റംല ബീഗം ആലപിച്ച ഗാനം കേൾക്കാം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പം മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് ഇശൽമാലയാണ്. ഇനി ഷാഫി കൊല്ലം പാടിയ പാട്ട് കേൾക്കാം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: ഇശൽമാലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സുജാത പാടിയ പാട്ട് കേൾക്കാം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്കാ അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നും

0: നിന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
0: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഇശൽമാലയിൽ ഇനി വിളയിൽ ഫസീല പാടിയ പാട്ട് കേൾക്കാം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഇശൽമാലയിൽ അവസാനത്തെ ഗാനം ജോൽസ്ന പാടിയത്.

FM പ്രധാന വാർത്തകൾ. UAE സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് സുഖ്ദേവെന്നും അമിത് ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷിജിങ് പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. CPIയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ മന്ദിരത്തിൽ ചേരും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ പരാജയം ചർച്ച ചെയ്തേക്കും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു. 294 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14-ന് 15-നും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൗജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കയറി സുരക്ഷാ ജീവനക്കാരനുൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കലായ് സ്വദേശി യാസിൻ അറഫാത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30-ക്കാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ചിത്രം അപ്പു, ഗായകൻ എം ജി ശ്രീകുമാർ, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പി സുന്ദരരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിനെ തുടർന്ന് കേൾക്കാം.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്.
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണ അറിയിക്കുന്ന എംഎൽഎമാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസ നേർന്നു. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ വി.ഡി. സതീശനെ കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫാണ് നേതാവായി നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി പദം ദൈവനിയോഗമായാണ് കാണുന്നതെന്നും വ്യക്തിപരമായി കിട്ടിയ നേട്ടമായി കാണുന്നില്ലെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി പദവിയിലേക്കെത്താൻ സഹായിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും എ.ഐ.സി.സി. നേതൃത്വത്തെയും സതീശൻ നന്ദി അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് യു.ഡി.എഫ്. പ്രവർത്തകരും ടീം യു.ഡി.എഫിന്റെ നേതാക്കളുമാണെന്ന് സതീശൻ വ്യക്തമാക്കി. അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായിരിക്കും പ്രഥമ പരിഗണനയെന്നും നിയുക്ത മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ കേരളത്തെ സൃഷ്ടിക്കാനും പുതുയുഗത്തിന് തുടക്കമിടാനും എല്ലാവരുടെയും ആത്മാർത്ഥ പിന്തുണയുണ്ടാകണമെന്നും വി.ഡി. സതീശൻ അഭ്യർത്ഥിച്ചു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. യു.ഡി.എഫ്. നേതൃയോഗവും ഇന്ന് ചേരും. സി.പി.ഐ.എം. നിയമസഭാ കക്ഷി നേതാവായി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സി.പി.ഐ.എം. സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സി.പി.ഐ.എം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അറിയിച്ചു. സി.പി.ഐ.എം. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിക്കും. പയ്യന്നൂർ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിലെ തോൽവിയടക്കം ജില്ലയിലെ വോട്ട് ചോർച്ച യോഗം ചർച്ച ചെയ്തേക്കും. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, ഇ.പി. ജയരാജൻ, പി.കെ. ശ്രീമതി, കെ.കെ. ശൈലജ, എം.വി. ജയരാജൻ, പി. ജയരാജൻ, എ.എൻ. ഷംസീർ തുടങ്ങിയവരും പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ്.പി. വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പരാതി നൽകി. സ്പീക്കർ ജെ.സി.ബി. പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി.വി.കെ. ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എം.എൽ.എമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ്

ഒന്നിന് പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡി ജിയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിലെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-point ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഗതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യ സമരസേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 kg പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂ എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. 2nd പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14-ന് 15-നും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൗജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകളെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11th സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 kg വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുവോങ് തന്നെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി R. വാണി, പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെയുൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായ് സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കോഴിക്കോട് ഓമശ്ശേരി തെച്ചാട്ട് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ 91 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളും മിനി സിലിണ്ടറുകളും റെയ്ഡിൽ കണ്ടെടുത്തു. ഗ്യാസ് നിറക്കാൻ ഉപയോഗിക്കുന്ന 5 മോട്ടോറുകളും പിടികൂടി. കരിപ്പൂരിൽ നിന്ന് 3rd-ഉം 4th-ഉം ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3rd വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ഈ വിഭാഗത്തിൽ 4,470 പേരാണ് ഹജ്ജിന് പോകുന്നത്. വ്യാഴാഴ്ച പുറപ്പെട്ട വിമാനങ്ങളിലെ 286 തീർത്ഥാടകർ ഇന്നലെ സൗദിയിലേക്കെത്തി.

0: ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 വരെയാണ് ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനി അടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരാണസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരകളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുർ, നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടായി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശനാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. CID മുസ, ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ചിത്രകഥാകാരൻ പാലക്കാട് കണ്ണാടി വിശ്വനാഥൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടക്കും. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാതഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ദശരഥം. പൂവച്ചൽ ഖാദറിന്റെ രചന, ജോൺസന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 14,675 രൂപ, പവന് 117,400 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ഐഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
0: പ്രിയ ഗീതം.
6: പ്രിയഗീതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0905-236-174-236-176-944-744-8000. ഏതാണോ ഇഷ്ടപ്പെട്ട പാട്ട്, അതിപ്പോൾ ദാ വെച്ചുതരും, പെട്ടെന്ന് വിളിച്ചോളൂ. ഇപ്പോൾ മുഖമുദ്ര എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. രചന ONV, സംഗീതം മോഹൻ സിത്താര, പാടിയത് യേശുദാസ്.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലാഴി നിന്നും സതിയാണ്. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്. അതുകൊണ്ട് പാലത്തിങ്കൽ മക്കൾസിന് വേണ്ടി, സതിയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഉള്ളതാണ് ഈ പാലത്തിങ്കൽ മക്കൾസ്, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മധ്യവേനൽ അവധിക്കാലത്ത്, അവധിക്കാലം തീരാറായപ്പോൾ മധ്യവേനൽ എന്ന ചിത്രത്തിലെ പാട്ടിനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാടിയത് യേശുദാസ്, കൈതപ്രത്തിൻ്റെ രചന, കൈതപ്രം വിശ്വനാഥിൻ്റെ സംഗീതം.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പ്രിയ ഗീതം.
3: ബഷീർ തിരൂരിൻ്റെ പ്രിയഗീതം 1982 ഇറങ്ങിയ കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ ഒരു പഴയ പാട്ടാണ് പാടിയത് ജാനകി.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിന് അവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയ ഗീതം.
3: പകൽപൂരം എന്ന ചിത്രത്തിലെ പാട്ടിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്നും സതിയാണ്.
4: വേണ്ട, കളത്തിന് പുറത്തിറങ്ങുമാക്കണ്ട, പുറത്തിറങ്ങാനാ പറഞ്ഞത്.
5: അശുദ്ധോ? എനിക്കോ? ആഹാ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അശുദ്ധക്കാരിയായോ? എന്നാ വേണ്ട.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ ഇനി താണ്ഡവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇത് ഷിൻഡോ ഷാൻഡോ, ഓമശ്ശേരിയിലെ ഷിൻഡോയുടെയും ഷാൻഡോയുടെയും ഇഷ്ടപ്പെട്ട പാട്ടാണ്.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതം സമാപിച്ചു.

FM പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കു പുറമെ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുത്തേക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് സംബന്ധിച്ച് പരിശോധിച്ചതിനുശേഷം തീരുമാനമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പി ജെ ജോസഫിനെ MLA ഹോസ്റ്റലിൽ സന്ദർശിച്ചു. അല്പം മുമ്പാണ് സതീശൻ കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇന്ധനവില വർദ്ധനവെന്ന് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രൂഡ് ഓയിലിൽ വില കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പിണറായി കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. CIA ഡയറക്ടർ റാഡ്ക്ലിഫ് ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഹവാനയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ഊർജ്ജ പ്രതിസന്ധി എന്നിവ കൂടിക്കാഴ്ചയിൽ വിഷയമായതായി US അധികൃതർ അറിയിച്ചു. മക്കാവുവിലെ 11th സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 kg വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിലെ തീ ഫുവാങ്ങിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വേഗം ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ നമ്പർ 9000224440. യുവർ ചോയ്സിൽ ആദ്യം റഫീഖ് അഹമ്മദ് രചിച്ച AR റഹ്മാൻ ഈണം നൽകി ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയത്. ചിത്രം ആടുജീവിതം.

ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ചിത്ര പാടിയത്. ചിത്രം നന്ദനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു എടവണ്ണപ്പാറയിൽ നിന്നും നിരഞ്ജൻ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇനി കേൾക്കാം എടച്ചേരിയിൽ നിന്നും ശ്രീജ ആവശ്യപ്പെടുന്ന ഗാനം. ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രനേണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: ഇനി കേൾക്കാം ഉദയനാണ് താരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ രചന ദീപക് ദേവിന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും കീർത്തു.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇനി കേൾക്കാം എം ജി രാധാകൃഷ്ണന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം മണിച്ചിത്രത്താഴ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബു.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി കേൾക്കാം നടുവണ്ണൂരിൽ നിന്നും സരിത ആവശ്യപ്പെടുന്ന ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് ഔസേപ്പച്ചനീണം നൽകി നിഖിൽ മാത്യു പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി സിത്താര പാടിയ ഗാനം കേൾക്കാം, സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലേത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സജ്ന.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വാഗയാട് നിന്നും രബിനയുടെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. കൈതപ്രം രചിച്ച് ജാസ്സി ഗിഫ്റ്റ് ഇടം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഡിസംബർ

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. യേശുദാസ് പാടിയത്. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊമ്മേരിയിൽ നിന്നും മീനു ബാബു.

യുവർ ചോയ്സിൽ അവസാനമായി ചെറുവണ്ണൂരിൽ നിന്നും ഹൃദ്യ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിനെ 3-2 കേൾക്കാം.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്.

0: കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിനെ 3-2 കേൾക്കാം.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

FM പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തമാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യ മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത വർഷം മുതൽ നീറ്റ് യുജി പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വിദ്വേഷ പ്രചാരണത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ചിലർ കേരളത്തിൽ ബോധപൂർവം വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ മികച്ച ടീം ഉണ്ടാകുമെന്നും VD സതീശൻ. മുൻമന്ത്രി ജി കാർത്തികേയന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തുവെന്നും പാർട്ടി ഘടകങ്ങളിൽ തോൽവിയുടെ കാരണങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി യോഗം ചർച്ച ചെയ്യും. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് വൻ തിരക്ക്. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12:58.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 PM പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547630139. മറ്റൊരു നമ്പർ 9495675595.
1: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: അസാപ്പിന്റെ വയനാട് ജില്ലയിലെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു, ഡിഗ്രി, PG യോഗ്യതയുള്ളവർ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495 9996 69.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാവും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 04842422275.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മാട്രോൺക്രം റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഹോണറേറിയം. ബിരുദവും ബിഎഡും യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 20 വൈകിട്ട് 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ 8547-630-139. മറ്റൊരു നമ്പർ 9495-675-95.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. നീറ്റ് പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. NTA തീരുമാനത്തോട് പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യം മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടായേക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റും. ഭാവിയിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലും പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഗവൺമെന്റിന്റെ കൃത്യമായ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യാത്ര തിരിച്ച പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEക്ക് പുറമെ നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതവും CNG 2 പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച നടപടി ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എണ്ണക്കമ്പനികൾ നഷ്ടം മറയാക്കിയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതം വർദ്ധിപ്പിച്ചതെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. UDF ചെയ്തതുപോലെ LDF സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം വിലയിരുത്തി വരികയാണ്. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും പാർട്ടി ഘടകങ്ങളിൽ അതെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി Xi Jinpingും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. 2 പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 14 ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തീരങ്ങളിൽ മണിക്കൂറിൽ 60 km വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും

0: മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് രോഗം സംശയിക്കുന്നത്. നിലവിൽ 9-കാരനായ മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര പൂർത്തിയായി. ഫ്ലൈ അതിൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അതീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ പി പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുങ്ങോവിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകൾ സഞ്ചാരികളാൽ സജീവമായി. മലയോരത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിലെ തടാകത്തിലെ ബോട്ട് യാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചിത്രകഥാകാരൻ കണ്ണാടി വിശ്വനാഥന്റെ സംസ്കാരം രാവിലെ പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടത്തി. ഒരു കാലഘട്ടത്തിൽ ചിത്രകഥകളെ ജനകീയമാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചത് കണ്ണാടി വിശ്വനാഥനായിരുന്നു. CID മൂസ, ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. തപസ്യ കലാസാഹിത്യവേദിയുടെ 50-ാം വാർഷികോത്സവ സമാപന പരിപാടികൾ കോഴിക്കോട്ടെ പ്രമുഖ തമിഴ് നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ R.N. ജോയ് ഡിക്രൂസ് ഉദ്ഘാടനം ചെയ്തു. ബംഗാളി സംഗീതജ്ഞൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. തപസ്യ വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ, നോവലിസ്റ്റ് PR നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാകവി അക്കിത്തം ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാവ്യവിചാരം പരിപാടിയിൽ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് മഹാകവി അക്കിത്തം പുരസ്കാരം സമർപ്പിക്കും. തുടർന്ന് കവി PP ശ്രീധരൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ സെമിനാറും ഉണ്ടായിരിക്കും. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എഞ്ചിനീയറിംഗ് മേധാവി R. വാണി, പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 വരെയാണ് ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 14-ും 15-ും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൗജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.

വീണ്ടും. നീറ്റ് പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

0: ഹരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ നേതാക്കളിൽ സീനിയറായ വ്യക്തിയാണ് പിണറായി എന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ അദ്ദേഹത്തിന്റെ പിന്തുണ തേടിയെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പങ്കെടുത്തേക്കും. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് LDFിന് മറ്റൊരാളെ പരിഗണിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് മുൻ MP സെബാസ്റ്റ്യൻ പോൾ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും തിരുത്താനും ലഭിക്കുന്ന അവസരമാണിതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരങ്ങളോടെ ഒരാൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് രോഗം സംശയിക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ളൈ അദീൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. പശ്ചിമബംഗാൾ നിയമസഭാ സ്പീക്കറായി രതീന്ദ്രബന്ധുവിനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. പ്രോട്ടം സ്പീക്കർ തബസ്റോയുടെ നേതൃത്വത്തിലായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 21 വരെ കോഴിക്കോട്. ചൊവ്വാഴ്ച രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ കേൾക്കാം. ഇനി

ഹൃദയ.

ഹൃദയ.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
1: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
2: നീ എന്തു പറഞ്ഞു?
1: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
2: ഇന്നോ?
1: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
2: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്.
1: എനിക്കറിയില്ല
2: മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
2: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
2: ഹലോ ഹലോ മോനെ, ബിൽ.
3: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ചേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
3: സാരമില്ല, ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
2: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വയ്ക്കാറുണ്ട്.
3: നല്ലതല്ലേ. ഹൃദയം, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
2: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറേ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
3: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
2: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലൊരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെൻറ്റ്സ് ആണ്, വളകിലക്കങ്ങൾ. പിന്നെ
3: പിന്നെ
2: പിന്നെ
3: ഹൃദയം, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
2: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
3: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
2: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ. ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
3: ഇറ്റ്സ് ഓക്കേ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം.

0: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫർ ആയി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
0: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
0: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
2: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? ടി ഡി എസ് ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
2: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തൻ്റെ ടേബിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്?
1: സാർ, ഞാനത്
2: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എൻ്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ല.
2: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സാർ?
2: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സാർ.
2: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേംഡ് ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സാർ, അത് ഞാൻ
2: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സാർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റു സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ച് കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്ത് പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷ് ആയി വന്നോളൂ.

0: ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
1: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
1: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, സർവി ചോക്ക്.
1: എത്താം സർ.
0: ഓക്കെ.

0: ഹൃദയൻ അമിൻ അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സർ, നിങ്ങൾ രൊമ്പ കുടുത്തു വെച്ചു വന്നാലേ സമയൽ എന്നാ സമയൽ തീർന്നു കേട്ടോ, അത്ര അറിയൂ.
0: എടോ, നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാരണമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്താ സർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
1: ഓ
0: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്രാളിൽ നിനച്ച് നീതാനെ ചൊന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസത്തില്ലേ, നേരടിയാഹത്താൻ അങ്കവരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാന് അങ്ക വര വേണം, അവളെ വരാനേ. വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്ക അവിടെ ചൊല്ലിടുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാച്ച്.
1: എന്തു പറ്റി സർ?
0: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് എടോ ഹൃദയൻ,
1: ഓ
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ?
1: അയ്യോ,
0: പാലക്കാട്ടേക്ക്?
1: ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
0: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കേ, ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന്
0: പോന്നിട്ട്? ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലാണ്. എന്താ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്, എന്നെ കോലം ഇത്. റുംബ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ
0: അതൊന്നുമില്ല മാമാ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയെടുത്തിട്ട്.
4: ഫോണിൽ പേശുമ്പോൾ എപ്പോമേ നീ ഇത് താൻ സോൾഡറത്. ആട്ടെ, പോകട്ടു. ഹാ അനന്താ, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
0: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
0: എന്നാച്ച് മാമാ, കനകപ്പാട്ടിയമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണാ, റൊമ്പ

0: വയസ്സാച്ചില്ലേ, പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ നയൻറ്റീസ്. മുതലേ നീ ഒന്ന് സെയ് അങ്ങേ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി നാൻ അങ്ങേ പോകുമ്പോതെല്ലാം എപ്പോവും ഓം പതി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ പോണം കണ്ണാ.
1: ശരി മാമാ.
0: ശരി വരട്ടുമാ.
2: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ.
1: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ് അതാ എൻ്റെ മഠം.
2: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
1: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും
2: ഓ
1: അവരുടെ കുട്ടികളും അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറേ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി അതവരൊഴിവാക്കി വച്ചിരിക്കും. അതൊരു സമാധാനം.
2: ഭാഗ്യമാണ് സാറിൻ്റെ. ഇതുപോലൊരു ഫാമിലി പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാൽ പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
3: പുഷ്പ
1: എന്നെ തെറിയല്ലേ അവനക്ക്. ഞാൻ അനന്തരാമനാക്കും പെരിയപ്പ.
3: വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ കോഫി പോട്ട് ദോ വന്നിട്ടേ. അയ്യയ്യോ ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകത്തവേ, ചക്കര കൊഞ്ചം പോതും.
3: ശരി, യാരിത് ഉങ്ങളോട് ഫ്രണ്ട് ആകും?
1: ആമാ, പേര് ഹൃദയനാഥൻ.
3: ഇതാ പറഞ്ഞേ മല്ലി. ഓ മല്ലിക.
4: ഓ അമ്മ.
3: മല്ലി നമ്മ പെരിയപ്പ വന്നിട്ടേ.
4: അയ്യോ മുരുക,
3: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടു കേട്ടിയാ.
4: ആ അമ്മ.
1: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ. പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
2: സാർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിൻ്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
3: രണ്ടുപേരും കോഫി സാപ്പിട്. ഫ്രഷ് ആവതൊക്കെ അപ്പുറം ഫുഡ് സാപ്പിള.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ. ഗ്രേറ്റ്.
2: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്. കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
2: ഓ
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാ പിന്നെ വേഗമാവട്ടെ. താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
2: ഓക്കെ സാർ.
1: അന്നത്തെ കാലത്ത് അതായത് CA ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
2: അല്ല സാർ ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാണോ?
2: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റൂ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത് തന്നെ ആയാലും.
5: ഡേയ് അനന്തു തലൈവാ.
1: ഓ

0: നീ ശ്രീനിവാസ രാഘവൻ നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോല. ഇത് താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ, ഒരു മാതിരി ആയിട്ടേടാ നീ.
0: പോടാ പൈറ്റക്കാരാ.
1: ഇത് ആരാവും ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
2: ഹൃദയൻ, ഹൃദയനാഥൻ.
1: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് താൻ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
0: നോ നോ രാഘവ, ഇനി ഒരു തടവാകല.
1: നോ നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാർത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിടമാട്ടേ.
0: ശരി ശരി, വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ ഇയാൾ ഇവിടെ ഒന്ന് കണ്ടിട്ടില്ല, ഇങ്ങേ ഇരിക്കരുതെല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
1: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയാ പോയി പാക്കട്ടും എല്ലാം പാത്ത്. അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ. കേട്ടിയാ?
2: ഓ
1: വരട്ടുമാ രാസ.
2: ഓക്കെ സാർ, ഞാൻ വിളിക്കാം.
3: ഹൃദയനാഥനല്ലേ?
4: അതെ, എന്നെ അറിയോ?
3: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് താനേ.
4: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല, കിലുകിലെ കിലുങ്ങുന്ന അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
0: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
4: ഏയ് നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
0: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
4: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ല പൂക്കൾ ചൂടി, കനകാംബരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട് കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
0: പേര് ചോദിച്ചോ?
4: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
0: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
4: ആ
0: അതെ, വീട് എവിടെയാന്ന് ചോദിച്ചോ?
4: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പല പരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു, വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്, നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും. ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തു പറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സർ, സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നുന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.

0: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, വെങ്കിടിമാമ പാർട്ടിയുടെ ഇടയ്ക്ക് ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടെ വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
1: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
0: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
1: ഓഹോ,
0: ചാത്തപുരത്തി എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
1: എന്താ എന്താ അച്ചക്കപ്പിയോ?
0: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
1: ഡൺ സാർ. ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ സോറി പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ, ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി ആ പാട്ടി
4: ആരും വന്നിരിക്കാർ? അനന്തനാ? ഹേ അനന്തൻ വന്നിട്ടിയാ?
2: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
4: ഓ ആമാ
1: ധന.
2: ഓ അണ്ണാ,
1: ദാ സാറ് തന്നയച്ചതാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതൊക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി പാട്ടി, യോ പാവം തൂങ്ങിയാച്ച്.
1: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാറ് തന്നയച്ചതല്ലേ.
2: കവലപ്പട വേണ അണ്ണ, ഇങ്ക നാനിരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് രൊമ്പ പിടിക്കും.
1: വെച്ചോളൂ.
2: ഒരു നിമിഷം അണ്ണന് കോഫി പോട്ടിട്ട് വരേ.
1: അയ്യോ ഒന്നും വേണ്ട തന്നെ.
2: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടേ.
1: ഓ ഓ ആയിക്കോട്ടെ.
4: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ?
1: ഇല്ല വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും, പാട്ടിയമ്മയെ കാണാ.
4: വരുന്ന് നാൻ നനക്കലേ ഡാ, മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ? അവൻ ഇന്ത കൊലകാരിയെ പാക്കുറതക്ക് എതുക്ക് വരുവാൾ? തുലച്ച് നാൻ അവനുടെ എല്ലാച്ചുടെയും വാഴുകെ ഇന്ത കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പഠിത്തുണ്ട്.

0: സഭിക്കപ്പെട്ടവൾക്ക് സാവ് എന്നും വരല്, എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും? തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
1: ധന, ധനലക്ഷ്മി,
2: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നിനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്ത വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
0: വേണ, ഒന്നും വേണ.
2: നിമ്മതിയ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങേ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ, കലപ്പെടാതിങ്കോ. അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക. അങ്ങേ ഇരുന്ന് കോഫി
1: സാപ്പിടലാം.
2: കോഫി സാപ്പിടണ.
1: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
2: ഓ, നാ അപ്പുറമ സാപ്പിടേ.
1: ഒന്ന് ചോദിച്ചോട്ടെ?
2: സൊല്ലണ്ണ.
1: ഈ പാഠ്യം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
2: അത് വന്ന് ഒരു പഴയ പെരിയ കഥ ചൊല്ലവന്താ കൊഞ്ചം ടൈം ആകും അണ്ണ.
1: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചുകപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം. അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
2: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
1: ഓ,
2: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്നാ. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചിയക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്നാ. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കറതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
3: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനാ, ഓ ധനാ, ധനലക്ഷ്മി.
4: ധനാ സ്കൂളിൽ പോയിട്ടാ പാട്ടി.
3: ഓ സരി സരി, നാ മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴ വീന്തിരിച്ച് കൊഞ്ചം പാത്ത് താ മരണിട്ടിയാ.
4: ശരി പാട്ടി.
3: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരെ. മുത്ത്, സാമ്പാറ് വറവെ കൊട്ടി ഇഡലി ഒരു അഞ്ച് നിമിഷം കഴിഞ്ഞ് കിഴി ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
4: ആ പാട്ടി.
3: സുബു, ഡാ സുബു.
5: ആ പാട്ടി.
3: ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴ വീഴ്ന്നിരിക്ക.
5: ശരി പാട്ടി.
3: അനന്താ കണ്ണാ, എന്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്. ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
6: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്ന്.
3: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
6: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും നിങ്ങളുടെയും ആശീർവാദം താനേ.

0: എല്ലാം നിജം. എപ്പോവുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി മുത്തേ, അനന്തന് ഒരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോതണ്ടിയാ.
1: ശരി പാട്ടി, ദോ വർറേ.
0: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
2: സൊല്ല് പാട്ടി.
0: മുൻപ് സൊന്നത് തന്നെ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നജമാന സമ്മതം തന്നെ. ചൊല്ലടാ കണ്ണാ.
2: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാത്. ഒന്നും മറ്റും താൻ സൊല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുതാ. പോതും
0: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വെച്ചവൾ.
1: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം ബൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ അത് ചക്കര.
2: എന്നാച്ചി സുബു, സോലടാ സീക്രം.
3: കീഴെ വീട്ടിൽ നേരം ചതിച്ചതാണ് ലാച്ചി. അങ്ങനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തെന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമ്മിന്റെ കയ്യെ കുത്താൻ വീണ്ടത്.
2: ഓ കടവുളേ, കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. അയ്യോ അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണം വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതിന് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
3: ആണോ? സോറി.
2: സോറി പോ. സേതു, സേതു, അഴാതടാ, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു. ഞാനെല്ലാം പാത്തുക്കലാട്ടിയാ. ഒന്നും വരപ്പുറകുന്നില്ലേ ഉനക്ക്? ഞാൻ ഇരിക്കില്ലേ.
4: സ്ഥലം വരുന്നതല്ല.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ?
1: ഓ,
0: എങ്കളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്ന. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. നാങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങെ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാരനീ എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങെ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങെ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറിടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാറ്. മാമിയോടെ റിലേറ്റീവും നേബറും.

0: ഇനി ചൊല്ലു യാർ നീ, ഉൻ പേരെന്നാ, ഊരെങ്കേ, എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
0: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേയും പാകില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ളത് ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തെരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്നുതാൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു, അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
0: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മറ്റെന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു, ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
0: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ കൂപ്പിട്.
0: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കുമ്പോൾ പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടായിരുന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ എനിക്ക് എങ്ങനെ അറിയാം.
2: എന്നെ സുബു, ഇങ്ക എന്നെ പ്രശ്ന? കാഞ്ചിനെ എങ്കടാ?
0: കാഞ്ചി വാഷിംഗ് ഇതൊക്കെ ഇങ്ങ പ്രശ്ന ഒന്നുമില്ലേ?
3: എന്നാ മാമാ, എന്നാ ഇങ്ക കലാട്ടാ?
0: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് ബാക്കില്ല. ആണാ ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കെ, അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓഹോ, ആമാ ആമാ, ശരി ശരി. ഇപ്പോ താൻ പുരിഞ്ഞത്, നാളെ കാലയിൽ തന്നെ. ആ ശരി ശരി, അപ്പടിയാവട്ടെ. മന്ദിച്ചിരുന്നു തമ്പി.
1: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നും അല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ശരി, പോയിട്ട് വാങ്ക.
3: ശരി.
1: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
2: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
1: എന്നാൽ
0: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
1: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
0: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടി ഇങ്ക വന്നേ? മനാ എനിക്ക് കഥയല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള പയ്യൻ ചൊന്നത് ആ ഞാനൊക്കെ തരും.
4: പെരിയപ്പ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
5: പുഷ്പ കൊഞ്ഞ കഴിഞ്ഞാണ്.
6: അമ്മ വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
4: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ?
6: ഡാ വെങ്കി അങ്ങനില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
7: അക്ക എടുത്തിട്ട് വാ.
5: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവളെ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 ഒന്ന് പ്ലേ ചെയ്യേ.
1: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യേ? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്.

0: എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം, ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയാം. അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
1: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
0: ഏ
1: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
0: സർ എന്താ പറയുന്നത്?
1: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ ഹൃദയ. ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
0: സർ, എന്താ സർ?
1: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിൽ കണ്ട് പരിചയപ്പെട്ടത്?
0: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
1: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി. ഞാനിട്ട പേര് ധനലക്ഷ്മി, അവളുടെ ഒരേ ഒരു അനുജത്തി.
0: അപ്പോ ഞാൻ കണ്ടതൊക്കെ
1: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
0: എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല, എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ,

0: ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലിൻ്റെ മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എൻ്റെ സ്നേഹിതുവിൻ്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്തു പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ഞ തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വലുതല്ലോ. ഒന്നും
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ ഇങ്ങെടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട് സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡ് അല്ല. മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 ഒക്കെ വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 മണിയോടെ ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിങ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോടും ഇന്ന് വന്നിട്ട് പോരെ.
4: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
3: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
5: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ ചെയ്വേ. നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
3: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
5: തെരിയോ അമ്മ?
3: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 രൂപ മാത്രമേ ഉള്ളൂ.
5: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
3: അവരിപ്പോ
5: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഈറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.

0: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന, അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്, വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 രൂപ മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
0: ആ ഡോർ അടയ്ക്ക്, എന്നിട്ട് ആ പാക്കറ്റിംഗ് താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു അത്?
1: ഒരൽപ്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല, നല്ലൊരു സ്ത്രീ.
0: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150 രൂപ. എന്ത് പറ്റി ഹൃദയ?
0: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
0: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവൾ അത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
0: ഹലോ,
2: ഹൃദയനാഥനല്ലേ?
0: അതെ, ആരാണ്? എന്തുപറ്റി? എന്താ?
2: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്, രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ, ഞാൻ തലവര് പോയിട്ടോ. തമ്പി, നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്ങളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
1: എന്താണ്, എന്താ പറ്റിയേ? ഹൃദയാ, പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
0: അത് വന്നോളൂ, നീ ഇവിടെ ഇരിക്ക എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ. വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
3: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സിയാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നൻ, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

0: ഇനി കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discuss energy cooperation and bilateral trade in Abu Dhabi. Both leaders exchanged key MOUs in defense, petroleum and investments. BRICS foreign ministers meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NEET UG 2026 examination on June 21st. Education Minister Dharmendra Pradhan assures fairness and

0: സംവിധാനം പി എ ബിജു.
1: എലി പൂച്ചയെ വഴിതെറ്റിക്കും പോലെയാണ് കുറ്റവാളിയായ റസ്കോൾനിക്കോവ് പോലീസ് ഉദ്യോഗസ്ഥനായ സെമറ്റോവിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു റെസ്റ്റോറൻറ്റിൽ സംഭാഷണത്തിലാണ്. രണ്ട് സ്ത്രീകളെ കൊന്നയാളാണ് റസ്കോൾനിക്കോവ്. പക്ഷെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് ഏതോ ഒരു പെയിൻറ്റർ നിക്കോളെ. പുളിപ്പു ചേർത്ത ദോശമാവ് അടപ്പ് തകർത്ത് പുറത്തു ചാടും പോലെ നിക്കോവിൻ്റെ മനസ്സിൽ താഴിട്ടു പൂട്ടിയ കൊലപാതക രഹസ്യങ്ങളുടെ അറ്റവും മുറിയും ഇടയ്ക്കിടെ പുറത്തു ചാടുന്നുണ്ട്. സെമറ്റോവിലെ പോലീസിന് പുറത്തു ചാടുന്ന പുളിപ്പ് രുചിച്ചറിയാനാവുന്നുണ്ടോ? കാത്തിരുന്നു കാണാം. റസ്കോൾനിക്കോവ്

0: ആ ശരി, കാര്യങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ?
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
1: നിങ്ങൾക്ക് ഒന്നുകിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ
0: അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത്? എന്താണ്? എന്നോട് തുറന്നു പറയേ.
1: ഒന്നുമില്ല.
0: ശരിക്കും വിഡ്ഢിത്തം.
1: എന്താണ് നിങ്ങൾ ചായ കുടിക്കാത്തത്?
0: എന്ത്? ആ ചായ. ഓ ശരി, അതെ, കുടിച്ചില്ലേ? ആ കുടിച്ചില്ല. കുടിക്കാം, കുടിക്കാം.
1: ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ കള്ളനോട്ടടി സംഘത്തെ മോസ്കോവിൽ പിടികൂടിയതായി ഈ അടുത്ത ദിവസമാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിൽ പലരും സമൂഹത്തിലെ ഉന്നതന്മാർ.
0: അത് വളരെ മുമ്പ് നടന്ന ഒന്നല്ലേ? ഒരു മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി വായിച്ചതായി ഓർക്കുന്നു.
1: അപ്പോൾ നിങ്ങൾ അവരെ കുറ്റവാളികളായി കണക്കാക്കുന്നുണ്ടോ? തീർച്ചയായും അവർ കുറ്റവാളികളാണ്.
0: കുറ്റവാളികൾ? അവരോ? കേവലം കൊച്ചു പിള്ളേരാണവർ, തെറ്റ് ചെയ്യുമ്പോൾ കൈവിറക്കുന്നവർ.
1: കൈകൾ വിറച്ചു എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ചിലർക്ക് അത് താങ്ങാനായി എന്ന് വരില്ല.
0: എന്ത് അത് താങ്ങാനാവില്ല എന്നോ?
1: എന്താ, നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലേ? എനിക്ക് താങ്ങാൻ കഴിയും.
0: ഞാനായിരുന്നെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. അതിരിക്കട്ടെ, ഈ പ്രതിയെ പിടികൂടാത്തത് എന്താണ്?
1: തീർച്ചയായും പ്രതിയെ പിടികൂടും.
0: ആര്? നിങ്ങളോ? അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് കഠിനമായ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരും അവനെ പിടിക്കാൻ.
1: അത്ര കഠിനമായ ജോലി ചെയ്യേണ്ടി വരുമോ? അതെന്താ?
0: നിങ്ങൾ ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം ഏതെങ്കിലും മനുഷ്യൻ ധാരാളം പണം ചെലവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. പണമില്ലാത്തൊരാൾ പെട്ടെന്ന് പണം ചെലവാക്കാൻ തുടങ്ങുമ്പോൾ അയാളായിരിക്കണം കൊലയാളിയെന്ന് നിങ്ങൾ കരുതുന്നു. അങ്ങനെ ഏത് കുഞ്ഞിനും നിങ്ങളെ വഴിതെറ്റിക്കാനാവും.
1: എന്നാലും അവർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്.
0: ഒരുത്തനൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയുടനെ മദ്യശാലയിലേക്ക് പോകുന്നു, പണം ധൂർത്തടിക്കുന്നു, അവനെയാണ് നിങ്ങൾ പിടിക്കുന്നത്.
1: നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തോ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ.
0: ഞാനായിരുന്നെങ്കിൽ ആ സംഭവത്തിൽ എങ്ങനെ പെരുമാറുമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
1: ആ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ, നിങ്ങളായിരുന്നു കൊലയാളിയെങ്കിൽ?
0: ഞാൻ പണവും ആഭരണങ്ങളും എടുത്ത് നേരെ പുറത്തു കടന്ന് ജനവാസമില്ലാത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കും. 100 റാത്തലിൽ കൂടുതൽ ഭാരമുള്ള വീട് പണിയുന്ന കാലം മുതൽ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു കല്ല് ഞാൻ നേരത്തെ കണ്ടുവച്ചിരിക്കും. ഞാൻ ആ കല്ല് പൊക്കും.
1: എന്തിനാ കല്ല് പൊക്കുന്നത്?
0: അതിനടിയിൽ ഒരു പൊത്ത് തീർച്ചയായും ഉണ്ടാവും. എന്നിട്ട് മോഷണ വസ്തുവിനെ ഞാൻ അവിടെ ഒളിപ്പിക്കും. പിന്നെ ആ കല്ലുരുട്ടി പഴയ പടി വയ്ക്കും. 1, 2, 3 കൊല്ലത്തോളം അതുവരെ ഞാനത് തൊടില്ല. അവരത് അന്വേഷിക്കുമായിരിക്കും. ഒരിക്കലും അവർക്കത് കണ്ടുപിടിക്കാനാവില്ല.
1: തനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: ഞാനാണ് വൃദ്ധയെയും ലിസവറ്റയെയും കൊലപ്പെടുത്തിയതെങ്കിലോ?
1: നിങ്ങൾക്കത് സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക്?
0: നിങ്ങളത് വിശ്വസിച്ചു? അതെ, തീർച്ചയായും നിങ്ങളത് വിശ്വസിച്ചു.
1: ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല.

0: ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ?
1: അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെ കുറിച്ച് എന്താണ്, എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കിറങ്ങാം അല്ലേ? വെയിറ്റർ
2: സാർ,
1: എത്രയായി?
2: 30 കോപ്പക്സ്.
1: വോഡ്കയുടെ 20 കോപ്പക്സ് കൂടി എടുത്തോ ഈ സാറിന്റെ.
0: ഞാൻ കൊടുക്കാം.
1: വേണ്ട, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്.
0: അന്ന് കടം വീട്ടാൻ പോലും പൈസ ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ?
1: പണം കായ്ക്കുന്നൊരു മരം ഞാൻ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് വീണ പണം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് വേണോ?
0: നിങ്ങൾക്കെന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ സംസാരിക്കാൻ മദ്യപിക്കാറൊന്നുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ച.
1: യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു മഞ്ഞളിക്കും. സത്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. നുണയാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതല്ലേ നാട്ടു നടപ്പ് സമറ്റോ?
0: ആ, നമുക്ക് കാണാം. വൈകാതെ നമുക്ക് കാണാം.
1: ശരി, കാണാം.

0: നീ എന്ത് പണിയായി കാണിച്ചത്? നീ ആരെയും അറിയിക്കാതെ കണ്ണു വെട്ടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വിഷമിച്ചു പോയല്ലോടാ.
1: എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി. എത്രയെന്ന് വെച്ച് അടച്ചുപൂട്ടി ഒരേ കിടപ്പ് കിടക്കുന്നത്.
0: നിക്കോവ്, നീ വളരെ ക്ഷീണിതനാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ആര് പറഞ്ഞു? എനിക്ക് ഇരട്ടി ശക്തി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ലോകത്തോടെല്ലാം വിളിച്ചു പറയാൻ
0: പോവുക. കണ്ടോ കണ്ടോ, അതും പറഞ്ഞ് നീ എന്റെ മണ്ടയ്ക്ക മറിഞ്ഞു വീഴാൻ പോകുന്നത്. നിക്കോ, നീ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. തല ചുറ്റി നീ എവിടെയെങ്കിലും വീഴും.
1: റസ്മുഖിൻ, നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്?
0: നിന്നെ അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഡോക്ടറും വന്നിട്ടുണ്ട്. നീ എന്തിനാണടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത്?
1: നിന്റെ സഹാനുഭൂതി എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യനുമേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന വിചിത്രമായ ആഗ്രഹം എന്നെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നത്?
0: നിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിടാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തായി പോയടാ.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
4: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ചെറിയ ഉൽപ്പന്നങ്ങൾ

0: വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ചന്ദൻദാസ് പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഇന്ന് വസതിയിലെത്തി സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി. VD സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കം കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NEET UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മൈ ഭാരതും ചേർന്ന് നടത്തുന്ന വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയുടെ ഭാഗമായി

ഇവയിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മൈഭാരതും ചേർന്ന് നടത്തുന്ന വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയുടെ ഭാഗമായി 500 യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാനും സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും അവസരമൊരുക്കുന്നു. May 20 വരെ നടക്കുന്ന ദേശീയതല ക്യുസ് മത്സരത്തിലെ വിജയികളിൽ നിന്നാണ് യുവജനങ്ങളെ തിരഞ്ഞെടുക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടയ്ക്കുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ യുവർ ചോയ്സ്. നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളും പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളും ഞങ്ങളിലേക്ക് അയയ്ക്കൂ. അയക്കേണ്ട നമ്പർ 9000224440. ആദ്യം കൈതപ്രം രചിച്ച് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം കണ്ണകി.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ബാലുശ്ശേരിയിൽ നിന്നും ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇനി വിനായക് ശശികുമാർ രചിച്ച് ഇഫ്തി ഈണം നൽകി അമൃത സുരേഷ് പാടിയത്. ചിത്രം ജൂൺ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഇനി കേൾക്കാം ബിച്ചു തിരുമല രചിച്ച് ശ്യാമീണൻ നൽകി ചിത്രപാടിയത്. ചിത്രം അടിവേരുകൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗിരിജ പെരുവെമ്പ് പാലക്കാട്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
5: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവർ ചോയ്സിലിനി മാലിനിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ആദം ജോൺ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്. BK ഹരിനാരായണന്റെ രചനയ്ക്ക് ദീപക് ദേവിന്റെ ഈണം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഇനി കേൾക്കാം കോട്ടക്കലിൽ നിന്ന് ആഹു, രമേശൻ, അജിത, സൂരജ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. കെ ജയകുമാർ രചിച്ച്, രവീന്ദ്രൻ ഈണം നൽകി, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ബട്ടർഫ്ലൈസ്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: യുവർ ചോയ്സിലെ അടുത്ത ഗാനം നിട്ടൂരിൽ നിന്നും ശരണ്യ, വിജീഷ്, ആത്മജ്, ആരാധ്യ എന്നിവർ ആവശ്യപ്പെട്ടത്. അജീഷ് ദാസൻ രചിച്ച്, രഞ്ജിത് രാജയുടെ നൽകി, വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ജോസഫ്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഇനി കേൾക്കാം മുത്തമ്പലത്ത് നിന്നും സിദ്ധാർത്ഥ കൃഷ്ണ, അനൂപ് ജിനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ബിച്ചു തിരുമല രചിച്ച് എ ടി ഉമ്മറിണം നൽകി ജാനകി പാടിയത്. ചിത്രം അഹിംസ.

0: കെ പി ജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
1: നിറം മങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത കെ പി ജി മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
2: കെ പി ജി റൂഫിംഗ്സ്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്.
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം അർത്ഥന. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചാലക്കുടിയിൽ നിന്നും റഫീഖ്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: എടവണ്ണപ്പാറയിലെ അനന്യയുടെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. സരിത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സത്യനന്ദിക്കാടിന്റെ രചനയ്ക്ക് ശ്യാമിന്റെ ഈണം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഇനി കേൾക്കാം എസ് രമേശൻ നായർ രചിച്ച്, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി, എം ജി ശിവകുമാറും ചിത്രയും പാടിയത്. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വൈഗാലക്ഷ്മി.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
3: മോളി ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
4: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
3: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
4: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: യുവർ ചോയ്സിൽ അവസാനമായി മഴ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് രവീന്ദ്രന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നും റിൻസി.

FM പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാഴ്ചവച്ചതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്ത്യൻ വിജിലൻസ് ഓഫീസർ TD ഷാഹുൽ ഹമീദിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അംഗീകാരം.

കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്മാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 30 വരെ നീട്ടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: Music Mix.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: മ്യൂസിക് നിക്സ്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
5: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
4: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
5: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ചേർന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാഴ്ചവെച്ചതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അംഗീകാരം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി May 30 വരെ നീട്ടി. തിരുവല്ല കായംകുളം സംസ്ഥാന

പാതയിലെ പുളിക്കീഴിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. കോട്ടയം കുറിച്ചി സ്വദേശി സന്ദീപാണ് മരിച്ചത്. അപകടത്തിൽ 24 യാത്രക്കാർക്ക് പരിക്കേറ്റു. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

0: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: December 3rd, 1865.
3: December 7th, 1901.
4: Statue of
5: Liberty. December 7th, 1903.
6: January 1st, 1920.
7: January 5th.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: കോളിവുഡ് ഹിറ്റ്സ്.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി, സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുനൈന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി അൽക്കായാഗ്നിക് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം സാജൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,

0: അറസ്റ്റ് ചെയ്തു.
1: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
1: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഇനി റഹീം അസൂം റസയുടെ വരികൾക്ക് ജയദേവ് സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം 'അലാപ്'.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം മിലി എന്ന ചിത്രത്തിലെ ഗാനം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ ഇന്നത്തെ അവസാന ഗാനം കേൾക്കാം. പുക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണൻ, കവിത എന്നിവർ ആലപിച്ച ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ധനകാര്യങ്ങളെ സംബന്ധിച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 13 സംസ്ഥാന സർക്കാരിന് കൈമാറി. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിലുള്ള പ്രതികളെ അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചു.

IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം നീയത്ര ധന്യ.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഗാനയേളിയിൽ ഇനി ദശരഥം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ്, ചിത്ര, ലതിക എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം അമരം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ് ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഇനി ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി സുജാത, മോഹൻലാൽ എന്നിവർ ആലപിച്ച ഗാനം. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, കണ്ണൂർ രാജൻ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. UAEക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും

0: ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNG വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8,400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 May തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്.

അതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1,640 താഴ്ന്ന് 117,400 ആയിരുന്നത് വീണ്ടും 1,600 കുറഞ്ഞ് 115,800 ഗ്രാമിന് 14,475 വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: ഗാനകേളിയിൽ ഇനി ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പാദമുദ്ര.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനമണിനി ചിത്രം വരവേൽപ്പ്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഗാനകേളിയിൽ ഇനി കേൾക്കാം മിണ്ടാപൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം രാധാമാധവം.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകേളി.
2: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. റാഗിംഗ് സംബന്ധമായ പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഇനി അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എ ഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് യു എ ഇയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യു എ ഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी पर प्राथमिकता दी है हॉर्मुज को फ्री ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് യു എ ഇ സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.

0: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme Building for Resilience, Innovation, Cooperation and Sustainability.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിലുണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് എം എൽ എമാരുടെ പിന്തുണക്കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒ എം ആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക. കേരളത്തിൽ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന്റെ പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
3: ഫ്യൂജ് ജോ ഹോതാ ഹൈ വ കിസി ബി ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ബി യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂജ് കേ സബ് ബേക്കാർ ഹൈ. यहां बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनिशन मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा.
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സി എൻ ജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക

0: തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പി സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAE യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ MyG-യിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: MyG Back to Study സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: എല്ലാ യുവവാണി സുഹൃത്തുക്കൾക്കും സ്വാഗതം.
1: മലയാളം അറിയാവുന്ന മലയാളിയുടെ കാതിനും കരളിനും മനസ്സിനും കിളിക്കൊഞ്ചലിലൂടെ കവിതയുടെ നറുംതേൻ പകർന്നുതന്ന തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ രാജശില്പി. ചിത്രീകരണം, രചന, ടി വി കുഞ്ഞിരാമൻ.

0: പതിനാറാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയ്ക്ക് ലഭിച്ച വരപ്രസാദമായിരുന്നു എഴുത്തച്ഛൻ.
1: കാലത്തിന്റെ പ്രവണതകളെ അതിന്റെ യാഥാർത്ഥ്യത്തിലും സൂക്ഷ്മതയിലും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മണിപ്രവാളത്തിന്റെ പ്രഭാവവും ഭാഷയുടെ മൗലികതയും മനസ്സിലാക്കിയതിനോടൊപ്പം ഭാവത്തിലും കവി ശ്രദ്ധിച്ചിരുന്നു. ഈ സമന്വയമാണ് കാലഭേദമില്ലാതെ എഴുത്തച്ഛനെ മലയാള കവിതയുടെ പിതാവായി എന്നും അംഗീകരിക്കുവാൻ കാരണം.

0: പതിനാറാം നൂറ്റാണ്ടിൻ്റെ സാമൂഹ്യസ്ഥിതി തീർത്തും ആശ്വാസ്യമായിരുന്നില്ല. സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു ദിവ്യ ജ്യോതിസിൻ്റെ സാന്നിധ്യം അന്ന് അനിവാര്യമായിരുന്നു. ഈ അനിവാര്യതയെ സാക്ഷാത്കരിച്ചത് എഴുത്തച്ഛനായിരുന്നു. ആസ്തിക്യ ബോധത്താൽ പ്രചോദിതമായ ഒരു കവി മനസ്സിൻ്റെ അനുഭൂതി പ്രകടനമാണ് നാം അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെയും കാണുന്നത്.
1: കണ്ണശന്മാരിൽ കാണുന്നത് പോലെ തന്നെ എഴുത്തച്ഛനിലും ദ്രാവിഡവും ആര്യവുമായ സംസ്കാര പ്രവണതകൾ നമുക്ക് കണ്ടെത്താം. ഭക്തിഭാവത്തിൻ്റെ കാര്യത്തിൽ എഴുത്തച്ഛൻ തുളസീദാസനും ജയദേവനും സമശീർഷനാണ്.

ആധ്യാത്മ രാമായണത്തിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഭക്തി സാന്നിധ്യം ചന്ദ്രപ്രഭ വിതറി നിൽക്കുകയാണ്. സമാരംഭത്തിൽ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥകൾ ചൊല്ലാൻ കിളിയോട് പറയുമ്പോൾ തന്നെ കവിയുടെ ഹൃദയത്തിലെ ഭക്തിയുടെ തിരയടികൾ അലച്ചു പൊന്തുന്നു.

0: ഭഗവൻ നാമപര്യായങ്ങൾ കോർത്തുകോർത്ത് കവിത എഴുതുന്നതിൽ എഴുത്തച്ഛന് ഏറെ കൗതുകമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൂടു കെട്ടി എന്ന ഭാഗം അക്ഷരങ്ങളുടെ നിറച്ചാർത്തുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണ്.
1: ആദി കവികളുടെ കൃഷിഭൂമിയിലേക്ക് പുതിയ തരം കൃഷി ഇറക്കാനായിരുന്നു എഴുത്തച്ഛനിഷ്ടം. വാൽമീകിയുടെ രാമനിൽ നിന്നും വ്യാസന്റെ കൃഷ്ണനിൽ നിന്നും വ്യത്യസ്തമായ വ്യക്തിത്വ കൽപ്പനയാണ് എഴുത്തച്ഛൻ നടത്തുന്നത്. സ്വതന്ത്ര കാവ്യങ്ങളാണ് എഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത് എന്ന് മഹാകവി ഉള്ളൂരിനെ കൊണ്ട് പറയിച്ചത് മുൻപറഞ്ഞ കണ്ടെത്തലാവണം.

0: സാഹിത്യ ജീവിതങ്ങൾ തമ്മിൽ, ജ്ഞാനവും ഭക്തിയും തമ്മിൽ, വികാരത്തിൽ എല്ലാം ഒരു സമന്വയത്തിൻ്റെ കവിയായാണ് നാം എഴുത്തച്ഛനെ കാണുന്നത്. ഏറ്റവും പ്രധാന സമന്വയം ഭാഷയുടേതായിരുന്നു എന്ന് പ്രൊഫസർ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാഹിത്യ രീതികൾ തമ്മിലുള്ള സമന്വയമാണ് എഴുത്തച്ഛൻ്റെ സവിശേഷത എന്നാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായം.
1: അവിതർക്കിതമായ രണ്ട് കൃതികൾ മാത്രമേ എഴുത്തച്ഛൻ്റെതായുള്ളൂ എന്ന അഭിപ്രായമുണ്ട്. അധ്യാത്മരാമായണവും മഹാഭാരതവും കേവലം വിവർത്തനങ്ങളല്ല. മഹാഭാരതവും അധ്യാത്മരാമായണവും കവിയുടെ ഭാവനയുടെ സുവർണ ഹരിതാഭകൾ ഭംഗിയായി ഈ കൃതികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.

അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് സുന്ദരകാന്ഡം. ഇവിടെ ബന്ധനസ്ഥനായ ഹനുമാൻ രാവണനോട് പറയുന്ന ഭാഗം നോക്കൂ.

പിന്നീട് ഹനുമാൻ ഓരോ മണിമേടകളിലും ചാടി നടക്കുന്ന രംഗം വർണ്ണിക്കുന്നത് കൗതുകത്തോടെ മാത്രമേ നമുക്ക് വായിച്ചു പിന്നിടാനാകൂ.

0: അനല ശിഖകളും അനില സുത ഹൃദയവും തെളിഞ്ഞാഹന്ത
1: വർണ്ണനയുടെ അഭൗമ സൗന്ദര്യം നമുക്ക് എഴുത്തച്ഛന്റെ കൃതികളിൽ എവിടെയും കാണാം.
2: ഒരു വിപിന ചരണമിത ബലനചല സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചുകളഞ്ഞത് ഒരുവതിനു കരുതിയവൻ അപകത ഭയാകുല.

0: ചരികൾ വചനം കേട്ട് ദന്തശൂകോപമക്രോധവിവശനം.
1: ചളിപ്പ് കൈവിട്ടങ്ങ് അടുത്തു കൈവാളാൽ പൊളിച്ചു മാറിടം നഖങ്ങളെക്കൊണ്ടും എന്നിങ്ങനെയുള്ള മഹാഭാരതത്തിലെ യുദ്ധരംഗ ചിത്രണം ഹൃദ്യകരമെന്നല്ലാതെ എന്താണ് പറയുക?
2: മറ്റൊരു മഹാഭാരത യുദ്ധ വർണ്ണന കേൾക്കൂ.
3: രൂക്ഷതയു

0: ഇവിടെ നാം ഒരു യുദ്ധം നേരിട്ട് കാണുന്ന പ്രതീതി അനുഭവിക്കുകയാണ്.
1: ദുശാസനു നേരെ പാഞ്ഞെടുക്കുന്ന ഭീമന്റെ ഭീമാകാരം കവി ചിത്രണം ചെയ്യുകയാണ്.
2: പല മകളൊരുമയോടു മലകളോടു പൊരുത്തതിന് പാഞ്ഞെടുക്കും വർണ്ണമേത്തിതഞ്ചാന്തിനും.
0: രാമായണം സുന്ദരകാണ്ഡത്തിൽ മാർഗവിഘ്നത്തിന് വന്നു നിൽക്കുന്ന സുരസ ഹനുമാനോട് പറയുന്ന ഭാഗം കവി ഇങ്ങനെ അവതരിപ്പിക്കുന്നു.

0: വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ.
1: ഇവിടെ തൻ്റെ മാർഗവിഘ്നം വരുത്തുവാൻ വന്നു നിൽക്കുന്ന സുരസയോട് ഹൃദയസംഘർഷത്തോടെ ഹനുമാൻ സംസാരിക്കുന്നതായാണ് കവി അവതരിപ്പിക്കുന്നത്. ഇവിടെ കവി ഹനുമാന്റെ ദൃഢനിശ്ചയവും വ്യക്തിപ്രഭാവവും ദാർഢ്യത്തോടെ അവതരിപ്പിക്കുകയാണ്.
2: ഇന്ദ്രജിത്തിന്റെ മൃത്യു രാവണനെ വല്ലാതെ ഉലയ്ക്കുന്നു. ഇതേക്കുറിച്ച് രാവണൻ മറ്റൊരു പുത്രനോട് പറയുകയാണ്.

0: പാതകം പിന്നെ
1: ഇവിടെ ഒരു പുത്രന്റെ അപമൃത്യു ഒരച്ഛന്റെ ഹൃദയത്തിന് ഏൽപ്പിച്ച ആഘാതം നമുക്ക് കാണാം. ഇത് ഏതൊരു പിതൃഹൃദയവും സ്വകാര്യതയിൽ അനുഭവിക്കുന്ന വിഷാദമാണ്. എത്രയൊക്കെ ക്രൂരതകളിലൂടെയാണ് രാവണന്റെ യാത്ര, എങ്കിലും സ്വന്തം പുത്രന്റെ കാര്യമാകുമ്പോൾ ആ അച്ഛൻ വിഷാദാർദ്രനാകുന്നു.
2: അശോകവനിയിൽ വെച്ച് ഹനുമാൻ രാമകഥ സീതയോട് പറയുന്നു. ഈ സ്നേഹസാന്ദ്രമായ കൃത്യത്തിന് സീത ഹനുമാനോട് നന്ദി പറയുകയാണ്.

0: ആഹ്ലാദകരമായ വാർത്ത കേട്ടതിലുള്ള അത്യധികമായ ആനന്ദവും കൃതാർത്ഥതയുമാണ് സീത പ്രകടിപ്പിക്കുന്നത്. വേർപാടിൻ്റെ വിഷാദമകന്നതിലുള്ള ഒരു ഹൃദയത്തിൻ്റെ പ്രകടനമാണ് കവി ഇവിടെ സാധിക്കുന്നത്.
1: തിരിച്ചു പോകാൻ തുടങ്ങുന്ന ഹനുമാൻ

0: എന്ന് പറയുന്നു.
1: ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനാണ് വാത്മീകിയുടെ രാമൻ. മനുഷ്യൻ്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈശ്വരനാണ് അധ്യാത്മരാമായണത്തിലെ രാമൻ. ഈശ്വര മനുഷ്യ ബന്ധത്തിൻ്റെ പരിച്ഛേദമാണ് അധ്യാത്മരാമായണം എന്ന് പറയാം.

ഭോജനോട് കണ്ണശനുള്ള കടപ്പാടാണ് എഴുത്തച്ഛന് കണ്ണശനോടുള്ളത്. രാഷ്ട്രീയവും സാമൂഹികവുമായ ചരിത്ര കാരണങ്ങളാൽ കേരളത്തിലുടനീളം ഒരുറച്ച ബഹുജന പ്രസ്ഥാനം പോലെ വളർച്ച പ്രാപിച്ച ഭക്തിപ്രസ്ഥാനമാണ് എഴുത്തച്ഛൻ്റെ കാവ്യജീവിതത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രേരകശക്തി. വൈദേശിക മതത്തിൻ്റെ പ്രചരണ തന്ത്രമാണ് എഴുത്തച്ഛനെ ഒരു ചരിത്ര ആവശ്യമാക്കി തീർത്തതെന്ന് പ്രസിദ്ധ നിരൂപകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആധ്യാത്മിക ഗൗരവം മുറ്റുനിൽക്കുന്ന മലയാളത്തിലെ ആദ്യ കൃതിയാണ് രാമായണം കിളിപ്പാട്ടെന്ന് പറയാം.

ഒരു കുടുംബ ഛിദ്രത്തിൻ്റെ ഛായയിലാണ് മഹാഭാരതം കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാരതം കിളിപ്പാട്ടിലെ ഭക്തിയുടെ സാന്ദ്രാനുഭൂതി നമുക്ക് ഏറെ കൗതുകത്തോടെ മാത്രമേ വായിക്കാനാകൂ.

0: കേൾപ്പാനാഗ്രഹിച്ചു ഞാൻ.
1: എഴുത്തച്ഛനെ കാവ്യരചനയിലേക്ക് പ്രചോദിപ്പിച്ചത് അത്യഗാധമായ ഭക്തിയാണ്. എങ്ങു നിന്നോ വന്ന കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുകയും അത് പറയുകയും ചെയ്യുന്ന രീതിയാണ് കവി സ്വീകരിച്ചിരിക്കുന്നത്.

0: ഭഗവത് നാമ മാഹാത്മ്യം മുഴുവൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്.
1: വാൽമീകി രാമായണത്തിന്റെ ഹൃദയമേഖലയെ സ്പർശിക്കുവാൻ പിൽക്കാല കവികളിൽ എഴുത്തച്ഛന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന് കാരണം മറ്റു കവികളെല്ലാം വാൽമീകി രാമായണത്തെ ഉപജീവിച്ച് രചന നടത്തി എന്നുള്ളതാണ്. തത്വവിചാരം കൊണ്ടും ഭക്തിപ്രകർഷത്താലും ജനമനസ്സുകളെ ഉദ്ബുദ്ധമാക്കുവാൻ വാൽമീകി രാമായണത്തെക്കാൾ പതിന്മടങ്ങ് കഴിവുണ്ട് അധ്യാത്മ രാമായണത്തിന്. കാവ്യാനുഭൂതി ജനിപ്പിക്കുക മാത്രമായിരുന്നില്ല എഴുത്തച്ഛൻ്റെ ലക്ഷ്യം. ഭക്തി ജ്ഞാനയോഗങ്ങളുടെ ഉദ്ബോധനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സാമാന്യ ജനത്തിൻ്റെ ആത്മശുദ്ധിക്കും ആത്മോത്കർഷത്തിനും തൻ്റെ കൃതി ഉപകരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം.

0: തുടങ്ങിയ ഭാഗങ്ങളിൽ തന്റെ ലക്ഷ്യങ്ങൾ കവി വ്യക്തമാക്കുന്നുണ്ട്.
1: ഉത്തര രാമായണം എഴുത്തച്ഛൻ്റെ കൃതിയാണെന്ന് തറപ്പിച്ചു പറയാനാവില്ല. അത് വാത്മീകി രാമായണത്തെ അവലംബിച്ചാണ് രചിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ കാവ്യരചനയിൽ പ്രകടിപ്പിക്കുന്ന ഔചിത്യബോധം ഉത്തര രാമായണത്തിൽ കാണാനില്ല. ഇതുതന്നെയാണ് കർത്തൃത്വത്തെ സംബന്ധിച്ച് സന്ദേഹത്തിന് കാരണം.
0: സാഹിത്യ ചരിത്ര അന്വേഷകർക്കിടയിൽ സന്ദേഹങ്ങൾ ബാക്കിയാണെങ്കിലും ഹരിനാമ കീർത്തനവും എഴുത്തച്ഛൻ്റെ കൃതിയാണ് എന്ന് വിശ്വസിക്കാതെ തരമില്ല. കാരണം ഈ അയഗ്നപ്രവാഹിയായ കവിത എഴുത്തച്ഛൻ്റെ കാവ്യരീതിയോട് വളരെ അടുത്തു നിൽക്കുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും പുലർകാലങ്ങളിൽ ഒഴുകിയെത്തുന്ന ഈ വരികൾ ഏതൊരു മലയാളിയും ഇടയ്ക്കിടെ ഓർക്കാതിരിക്കും.

മനസ്സിൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ തെളിനിലാവലകൾ ഒഴുക്കുന്നതിനൊപ്പം താനെന്ന ഭാവം ഒടുങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ചിത്രം കവി മനോഹരമായി അവതരിപ്പിക്കുന്നു.

എന്ന് വള്ളത്തോൾ പാടുമ്പോഴും എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത ആധുനിക കവി സച്ചിദാനന്ദൻ എഴുതുന്നതും എഴുത്തച്ഛൻ്റെ സർവകാല പ്രസക്തിക്ക് നിദർശനമാണ്. മലയാള ഭാഷയുടെ പിതാവായി എന്നും എഴുത്തച്ഛൻ നമുക്ക് ആരാധ്യനായിരിക്കും.

0: The Real FM 103.6.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ്,

0: എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
0: മൈ ജി
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
8: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യുഎഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. റാഗിംഗ് സംബന്ധമായ പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബൌളിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മോനെന്താ കണ്ടത്? ആ വേലായുധനെ ഉണ്ണി കണ്ടു. ഈശ്വര ദാസൻ, ഇനിയിപ്പോ ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാകും എന്റെ തേവരെ?
2: 2022 ഫെബ്രുവരി 22 പ്രശസ്ത അഭിനേത്രി KPAC ലളിത കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. നാടകവേദിയിലും അഭ്രപാളികളിലുമായി നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച വലിയൊരു കലാകാരിയായിരുന്നു അവർ. KPAC ലളിത എന്ന അതുല്യയായ പ്രതിഭ സ്വന്തം പേരിനോട് വിളക്കി ചേർത്തിട്ടുള്ളത് പ്രശസ്തമായ ഒരു നാടക ട്രൂപ്പിന്റെ പേരാണ് എന്ന് അറിയാത്തവരുണ്ടാവില്ല. പക്ഷേ ആ നാടക ട്രൂപ്പുമായി ഈ അഭിനേത്രി വെച്ചു പുലർത്തിയിരുന്ന ആത്മബന്ധത്തിന്റെ ആഴവും പരപ്പും എത്രമാത്രമെന്നത് ആർക്കും അറിയാത്ത ഒന്നാണ്.
3: അത് KPAC നിന്ന് മാറ്റി നിർത്തി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം KPAC നാടകത്തിൽ നിന്ന് തന്നെയായിരുന്നു സിനിമയിലേക്കുള്ള എൻ്റെ തുടക്കം. KPAC കൂട്ടുകുടുംബം എന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ അതേ നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രം തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ അവർ ക്ഷണിച്ചു. അങ്ങനെയാണ് എൻ്റെ തുടക്കം.
2: KPAC ലളിത ആകാശവാണിയുമായി പങ്കുവച്ച അനുഭവങ്ങളിൽ നിറയെ ആ പഴയ നാടകകാലമാണുള്ളത്.
4: ഒരുപാട് KPAC അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല.

ചിരിക്കാനുള്ള സംഭവങ്ങളുമുണ്ട്, കരയാനുള്ള സംഭവങ്ങളുമുണ്ട്. അങ്ങനെ ഒരു ഒരു ജീവിതമായിരുന്നു 8 വർഷം KPSC-യിൽ. ഞാൻ ആദ്യം KPSC ചെല്ലുമ്പോൾ ഒരു അഭിനേത്രി ആയിട്ടല്ല ചേർന്നത്. എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവരന്വേഷിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും KPSC-യിൽ ഒരു അവസരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പാട്ടറിയാൻ വയ്യെങ്കിലും തന്നെ KPSC-യിൽ ഒരു പാട്ട് പാടി അവരെ ആകർഷിക്കാൻ നോക്കി. എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ KPSC-യിലേക്ക് വന്നു. ആദ്യമായിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ 2 പാട്ട് പിന്നണി പാടിക്കൊണ്ടാണ് രംഗപ്രവേശനം.

0: ഞാൻ പാട്ടറിയാൻ വയ്യെങ്കിലും തന്നെ കെ പി എസ് സിയിൽ ഒരു പാട്ട് പാടി അവരെ ആകർഷിക്കാൻ നോക്കി. എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ കെ പി എസ് സിയിലേക്ക് വന്നു. ആദ്യമായിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ രണ്ട് പാട്ട് പിന്നണി പാടിക്കൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത് തന്നെ. പിന്നീട് കെ പി എസ് സി നാടകങ്ങളിൽ തുടർന്ന് ഒരു പിന്നണി ഗായികയുടെ സ്ഥാനം എനിക്ക് അവർ നൽകി. അങ്ങനെ തുലാഭാര നാടകത്തിൽ പാട്ടുപാടി അഭിനയിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, അകത്തിരുന്ന് തിരി തെറുത്തു പുറത്തു വന്ന് തളിരിട്ടു. ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ആയിരുന്നു എൻ്റെ മ്യൂസിക്. ഈ പാട്ട് റെക്കോർഡിലും ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അങ്ങനെയും എനിക്കൊരു ഭാഗ്യം കിട്ടി കെ പി എസ് സിയിൽ നിന്ന്. ആ പാട്ട് നല്ലൊരു പാട്ടാണ്.
1: തുലാഭാരം എന്ന നാടകത്തിലെ ഈ ഗാനത്തിൽ കെ പി എസ് സി ലളിതയോടൊപ്പം ഗ്രേസി സാമുവൽ എന്ന ഗായിക. ഗാനരചന വയലാർ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

പിന്നെ കെ പി എസ് എഫ് നാടകത്തിൽ ഞാൻ പിന്നണി ഗായികയായിട്ടാണ് ആദ്യം അറിയപ്പെട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഗാനമേള സമയത്തൊക്കെ, അതായത് നാടകം കഴിഞ്ഞതിന് ശേഷം ഗാനമേള നടക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് പാട്ട്. ആദ്യം ബലി കുടീരങ്ങളെ അതായിരിക്കും പാടിത്തുടങ്ങുന്നത്. ആ പാട്ട് പാടിത്തുടങ്ങുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ആരെയും ശ്രദ്ധിക്കത്തില്ല. ലാസ്റ്റ് സീനിലൊക്കെ ഞാനായിരിക്കും മിക്കവാറും, എൻ്റെ തലയിലായിരിക്കും കുജി വന്ന് പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി എവിടെയെങ്കിലും, ഇപ്പം ഷൺമോഹാനന്ദ ഹാളിലൊക്കെ മറ്റേ ബോംബെയിൽ നാടകം അഭിനയിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും ഇവിടെ പാട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു സ്റ്റേജിൽ. ആരെ വരുന്നവരൊന്നും ഇവർ വെയിറ്റ് ചെയ്യത്തില്ല. ഇവർ കയറുന്ന കെ എസ് ജോർജ്, സുലൈൻ ചേച്ചി, ഈ പാർട്ടീസൊക്കെയാണ് കയറി നിന്ന് മൈക്കിൽ പിടിച്ചിട്ട്. ജോർജ് സാറിന് പിന്നെ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആവേശമാണ്. അപ്പോൾ ബലി കുട്ടീരങ്ങൾ ഇന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ അവിടുന്നേ ആയിരിക്കും പാടിക്കൊണ്ട് വരുന്നത്. ശ്രുതി അവശ്രുതിയുടെ എട്ട് ഓട്ടം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് കുട്ടും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കും. അപ്പോൾ വലിയ പുറയിലോട്ട് അവിടെ വെച്ച് യുദ്ധകാണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നാടകം, അതിൽ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രീലത, പിന്നെ ഗാനപ്രവീൺ പാസ്സായ ഒരു എം ജി രവി.

എം ജി രവി എന്നാണ്, എനിക്ക് രാധാകൃഷ്ണനല്ല. എം ജി രവി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പാട്ട്, ഞങ്ങൾ എം ജി ആർ എന്ന് വിളിക്കും. പക്ഷേ എം ജി ആറിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ ഒരു ഏഴടി പൊക്കവും ഇങ്ങനെ നല്ലൊരു കാറ്റടിച്ചാൽ പറന്ന് താഴെ പോകുന്നൊരു ഇതായിരുന്നു. പക്ഷേ ഗാനപ്രവീണൊക്കെ പക്ഷേ ആ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, അവിടെ യേശുദാസ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു, അത്ര കനത്ത ശബ്ദമാണ്. നല്ല ശബ്ദവും നല്ല പാട്ടും നല്ല രസമാണ് പാട്ട്. യുദ്ധകാണ്ട നാടകം നാടകത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടെ ക്യാമ്പിൽ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലാകുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരാരെങ്കിലുമൊക്കെ കാണാൻ വരും. ഒന്ന് അച്യുതൻ സഹാവ് വരാറുണ്ട്, പിന്നെ എന്നി ബിൽറാം സഹാവ് വരാറുണ്ട്, എം എം ഗോവിന്ദൻ നായർ, പി കെ വാസു നായർ. വാസുവേട്ടനൊക്കെ നമ്മുടെ ക്യാമ്പിൽ കെ പി എസ് സിയുടെ ഒരു തണൽ തന്നെയായിരുന്നു. അങ്ങനെ ഈ യുദ്ധകാണ്ഡത്തിൻ്റെ സമയത്ത് എം എം സഹാവിന് സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് നാടകം നാടകം കളിക്കാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ആസ്പത്രിയിലേക്ക് ട്രിപ്പൊക്കെ ഇട്ടൊക്കെ കിടക്കുക, രവിയുടെ പാട്ടൊന്ന് കേൾക്കണം, ഇത് കണ്ടിട്ടില്ല, രവിയെ കണ്ടിട്ടില്ല, രവിയുടെ പാട്ടൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ കാണാൻ പോയി, ചെന്ന് എല്ലാവരും എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കിടപ്പിൽ തന്നെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ച് രവിയെ കയ്യെ പിടിച്ച്, ഓ നീ ആ പുതിയ പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നൊരു പാട്ടങ്ങ് പാട്, ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആശുപത്രിയല്ലേ എങ്ങനെ പാടുന്നു, ഇല്ല ഇല്ല ഇല്ല ഒരു കുഴപ്പമില്ല, ഒരു പാട്ടങ്ങ് പാടിക്കേ, ഇവിടെ ആര് കേട്ടല്ലേ, പാട്ടല്ലേ പാടുന്നത്, വേറെന്താ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു പാട്ട് പാടി. പാടിയ പാട്ടാണ്, ആ സെലക്ഷനാണ് വളരെ വിചിത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എല്ലാവരും റൂമിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി. അത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഇതാണ് പാടിയത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുക, അതിനകത്തുനിന്ന് എല്ലാവരും എല്ലാവരും, കാരണം വളരെ അവശനായി കിടക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പാടാൻ കൊള്ളാവുന്ന ഒരു പാട്ടാണോ അതെന്ന് പറഞ്ഞിട്ട്, പിറ്റേ ദിവസം രാവിലെ ക്യാമ്പിൽ ഭയങ്കര വഴക്ക്, എല്ലാവരെയും വിളിച്ചു കൂട്ടി മീറ്റിങ്ങും പ്രസംഗവും. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്ര കോമൺ സെൻസ് ഇല്ലേ ഇയാൾക്ക്, ക്യാം ഒരാൾ സുഖമില്ല കിടക്കുന്ന ആളുടെ മുമ്പിൽ ചെന്നിരുന്നിട്ടാണോ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഈ പാട്ടൊക്കെ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴക്കും. പിന്നെ രവിയെ ഞങ്ങൾ ഒരിടത്ത് ജനനം ഒരിടത്ത് ജനനം ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും രവിയാണ് ഓർമ്മ വരുന്നത്.

അത് ഈ കെ പി എസ് സിയുടെ നാടകത്തിന് പോകുമ്പോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോൾ ഒന്നില് വല്ല പാർട്ടിക്കാരുടെ വീട്ടിൽ അല്ലെന്നൊരിയിൽ നായിഡു ഹാള് വരയ്ക്കുമൊക്കെ. അപ്പം ഈ നായിഡു ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, സുലൻ ചേച്ചി ആയിരിക്കും കൊണ്ടുപോകുന്നത്. പോയി ആ പാണ്ഡി ബസാർ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തി രണ്ട് ദിവസം അവിടെ താമസിച്ചിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു പോരും. വേറെ ഒന്നും ആരുമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് പടം കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടം അതാണ് ഞാൻ മദ്രാസിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അങ്ങനെ ട്രെയിനിലൊക്കെയാണ് പോകുന്നത്. മറ്റേ കെ പി എസ് സിയുടെ എന്ന് പറഞ്ഞാൽ അവരുടെ വാനിൽ തന്നെയാണ് പോകുന്നത്. ഒരു ട്രെയിൻ യാത്ര ആദ്യമായിട്ടൊരു ദൂരയാത്ര, മദ്രാസ് യാത്ര എന്ന് പറഞ്ഞാൽ അതായിരുന്നു വാഴവേമയത്തിൻ്റെ ഷൂട്ടിങ്ങിനുള്ള പോക്ക. അപ്പോൾ അതിൽ വളരെ നല്ലൊരു വേഷമാണ് എനിക്ക്. ഇതിനു വേണ്ടി പോകുമ്പോൾ എന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് എന്നെ അറിയത്തില്ല. മഞ്ഞിലാസ് ജോസ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ആരെയും പരിചയമില്ല. അങ്ങനെ എൻ്റെ അച്ഛനാണ് ഇവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് മദ്രാസിന്. ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റൊക്കെയാണ്. അച്ഛൻ കയറിയിരുന്ന അച്ഛന് ഇപ്പുറത്തിപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വെളുത്ത് നീളം കൂടി ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ കഥകളൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ മോള് ഇങ്ങനെ നല്ല വേഷമാണ്, മഞ്ഞിലാസിൻ്റെ സിനിമയാണ്, സത്യനൊക്കെയാണ് അഭിനയിക്കുന്നത്, ശീലയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. എൻ്റെ മോൾ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ ഇതായി. ഞങ്ങൾ മദ്രാസിൽ ചെന്നിറങ്ങി. അപ്പോൾ അച്ഛന് സത്യത്തിൽ പേടിയുണ്ട്, ചെറിയ പെണ്ണിനെയും കൊണ്ട് മദ്രാസ് യാത്ര ആദ്യമായിട്ടെന്നൊക്കെ. ഒരു അന്യരാജ്യത്തേക്ക്, ഇന്നത്തെ പോലൊന്നും അല്ലല്ലോ, ഒരു പ്രായമായ പെൺകുട്ടി ഒരു അന്യരാജ്യത്തേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ മഹാസംഭവം മാതിരിയാണ്. ഇപ്പോഴാണ് പിള്ളേരൊരു ജീൻസ് എടുത്തിട്ട് എവിടെ പോയെന്ന് വീട്ടുകാർ വന്നതിന് ശേഷം അറിയുന്നത്. ഞാൻ അത് കൽക്കട്ട വരെ പോയിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരില്ലേ. അപ്പോൾ ഇത് നമ്മുടെ കാലത്ത് അതൊന്നും ആയിരുന്നില്ല. അവിടെ ചെന്നിറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയാണ് നമ്മളെ വിളിക്കാൻ വന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ പിന്നെ അടുത്തു വന്നു. അടുത്തു വന്ന് വെച്ചിട്ട് വിളിക്കാൻ ആൾ വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛന് ഇല്ലെന്നും പറയാൻ വയ്യ, വന്നൊന്നും പറയാൻ വയ്യ.

അച്ഛൻ്റെ വിചാരം ഇയാളാരോ തട്ടിപ്പുകാരനാണ്, വല്ലോ ഇനി അടുത്ത് കൂടിയിട്ട് കൊച്ചിനെ വിളിച്ചോണ്ട് പോകാനുള്ള മട്ടോ മറ്റോ ആടോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, പിന്നെ അനന്തമ്പിള്ളച്ചേട്ടൻ, എൻ്റെ അച്ഛൻ്റെ പേരങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു, അനന്തമ്പിള്ളച്ചേട്ടൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവിടാം, എനിക്ക് പറഞ്ഞുകൂടാ, നല്ലൊരു ടാക്സി എടുത്തിട്ട് അഡ്രസ്സൊക്കെ ചോദിച്ചു, നിങ്ങൾ തനിച്ച് പോകണ്ട എന്ന് പറഞ്ഞിട്ട്. മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, അതിൻ്റെ ഓണറാണ് അത്, നമുക്കറിയില്ലല്ലോ അതൊന്നും. ഒരു സ്വാമി അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാട്ടിൽ നിന്നൊരു പരിചയമുള്ള ആളിനെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ജോസഫ് സാറിൻ്റെ ഓഫീസിൽ ചെന്നു. പുള്ളി അവിടെ കൊണ്ടുവിട്ട്, അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് റൂമിൽ കൊണ്ടുവിടുന്നത്. അപ്പോൾ ജോസഫ് സാറ് ഈ ജോസിനോട് പറഞ്ഞയച്ചത്, നല്ല ഹൈറ്റുണ്ട്, നല്ല വെളുത്തിട്ട് മുടി പിന്നിയിട്ടിട്ട് പിന്നെ പാവാടയും ആപ്സാരിയായിരിക്കും. ഈ പാവാടയും ആപ്സാരി കൊടുത്ത പിള്ളേർ എത്ര പേരുണ്ട്, എന്തുമാത്രം ജോസോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അധികം പൊക്കം ഇല്ലാത്ത ഒരാൾ അവിടെ വന്ന് നിൽക്കുമെന്ന്. ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി പൊക്കം ഇല്ലാത്ത ആളുകളെ കാണുന്നുണ്ട്, ഇതിൽ ആരെന്ന് എങ്ങനെ അറിയുന്നത്, അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങാണ്, ബഹദൂർക്ക് ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം അഭിനയിച്ചത് തന്നെ ഒരു പാട്ട് സീനായിരുന്നു ഞങ്ങളുടെ, അതാണ് കാറ്റും പോയി മഴക്കാറും പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിനിമയിലൊന്ന് പാടി അഭിനയിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ വലിയ അത്ഭുത സംഭവങ്ങളൊക്കെയാണല്ലോ. അതിനാ അതുകൊണ്ട് ആ പാട്ട് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് കാറ്റും പോയി മഴക്കാറും പോയി.

അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞലാസിൻ്റെ ഒരു പടം. അതും ശ്രീസാർ തന്നെയാണ് ഡയറക്ടർ. അപ്പോൾ എനിക്ക് കൂടുതൽ അങ്ങ് അടുപ്പമായി. എൻ്റെ അടുത്തടുത്ത് രണ്ട് മൂന്ന് പടങ്ങൾ അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അങ്ങനെ ആ പടത്തിൻ്റെ ഔട്ട്ഡോർ ആലപ്പുഴ ആ ഭാഗത്താണ്. അന്ന് വൈകുന്നേരം എനിക്ക് നാടകമുണ്ട്. കാലത്ത് തന്നെ വന്ന് ഇതേമാതിരി ഒരു പാട്ട്, കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ട് തത്ത വെച്ച് കളിപ്പിക്കുന്ന ഒരു പാട്ട്. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ വർക്ക് തീർന്നു. വർക്ക് തീർന്ന് എന്നെ നാടകത്തിന് അയക്കുകയും ചെയ്തു. ആ വർഷം മാധുരിക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡൊക്കെ ഈ പാട്ടിനായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു ഫീമെയിൽ വോയിസ് ഈ മാധുരിയുടെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഷീലയാണ് മെയിൻ ക്യാരക്ടർ എന്ന്, അവർക്ക് പാട്ടില്ല. ഇപ്പോഴത്തെ ഇതിലൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. സിനിമയുടെ രൂപം തന്നെ മൊത്തം മാറിപ്പോയില്ലേ. അങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു അത്.

അല്ലേ, നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, ഓരോ കല്യാണം കഴിക്കണമെന്നും കുട്ടികളുണ്ടാവണമെന്നും. ഇങ്ങനെയൊക്കെ ഈ വടക്കാഞ്ചേരി ആ സൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് KPHയുടെ നാടകം, ഞങ്ങൾ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്തൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഉണർന്നിരിക്കും. കാരണം ആ സ്ഥലത്തിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് വെറുതെ മനസ്സിൽ തോന്നും, ഞാൻ ഭയങ്കര ഗുരുവായൂരപ്പൻ ഭക്തയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരുവായൂരപ്പ ഈ ഏരിയയിലെങ്ങനെ പിന്നെ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂരമ്പലത്ത് നിർമാല്യം തൊഴാൻ പോയപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഒരാളിനെ സംഘടിപ്പിച്ച് തരണേ, എനിക്കെന്നും അമ്പലത്തിലും വരാമല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാൻ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഉള്ള അടുത്തുള്ള ഒരാൾ കല്യാണം കഴിച്ചു, ഭരതൻ. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ആ കുടുംബം മുഴുവനും ഗുരുവായൂരപ്പ ഭക്തനും ഭക്തയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഒരു പടം എടുത്തു, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ദുഃഖമായിട്ടുണ്ടായിരുന്നത്, കാരണം ഞാൻ പാട്ട് പാടാൻ സമ്മതിക്കത്തില്ല. പാടിയ ഉടനെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ബാത്റൂമിൽ കയറി നിന്ന് പാടണേ, നമുക്കിവിടെ സ്വൈര്യം തരണേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ പാട്ട്

0: പോരാന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. KPSC വിട്ടതിന് ശേഷം പിന്നെ ഈ പാട്ട് പാടലൊക്കെ നിർത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഈ പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത് എപ്പോഴെന്ന് വെച്ചാൽ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്റ്റാർ നൈറ്റ് പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴത്തെ പ്രിയനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ അമേരിക്കയിലൊരു പ്രോഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും, അക്കരെ അക്കരെ എന്നാണ് പടത്തിൻ്റെ പേര്. ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു പാട്ട്, അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയും എത്രയോ നാളായി ഞാനിപ്പോൾ ഈ പാട്ടൊക്കെ പാടിട്ട് വന്നത്, പാട്ട് പഠിക്കാത്തവർക്ക് ഈ ശ്വാസം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇപ്പം എനിക്ക് വളരെ കൂടുതലാണ്, അതുണ്ടാവില്ല. പിന്നെ ശ്രുതി ഉണ്ടാവില്ല. പണ്ടേ അവശ്രുതിയുടെ എട്ടുകോട്ടയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഇനിയിപ്പോൾ ഇപ്പോൾ പാടാൻ പോയാൽ ഇനി ശ്രുതിയൊക്കെ തെറ്റും. അതുകൊണ്ട് വേണ്ട, ഇല്ല ഇല്ല ഇല്ല ഇല്ല, ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ആരും ഇരിക്കുന്നത്, അതിനൊക്കെ ഞങ്ങൾ വേറെ ആളിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പാട്ട് പാടുന്നു, KPSCയുടെ പഴയ ആർട്ടിസ്റ്റ് ഒരു പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ചേച്ചി ഒരു പാട്ട് സെലക്ട് ചെയ്തോളൂ. അന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ് ചെപ്പ് കിലക്കണ ചങ്ങാതി, KPSCയുടെ പാട്ട്.
1: യശുശരീരയായ നടി KPSC ലളിത ആകാശവാണിയുമായി പങ്കുവച്ച ഓർമ്മകളും അനുഭവങ്ങളും സമാപിക്കുന്നു. നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഏറ്റിയുമർ സംഗീതം നൽകി. വസന്തയും ലൈല റസാക്കും സംഘവും ആലപിച്ച ഗാനം ചിത്രം ദ്രോഹി.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: കാനം ഈജയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. പി സുശീൽ ആലപിച്ച ഗാനമാണിനി ചിത്രം യാമിനി.

0: പുതിയ ക്ലാസ് പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പി ഭാസ്കരൻ, ബി എ ചിദംബരനാഥ് കൂട്ടുകെട്ടിൽ ബി വസന്ത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കായംകുളം കൊച്ചുണ്ണി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: സുവർണമലരുകളിൽ ഇനി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: സുവർണമലരുകളിൽ ഇനി കേൾക്കാം. സാഗരസംഗമം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി, ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ഇളയരാജ.

0: സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: സുവർണ മലരുകളാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശ്രീകുമാരൻ തമ്പി ശ്യാം കൂട്ടുകെട്ടിൽ ഉണ്ണിമേനോൻ, വാണി ജയറാം എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം മുന്നേറ്റം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി.

ഇനി ലൈല മജ്നു എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല, എ പി കോമള എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
0: രാവും പകലും പോലെ നഗരത്തിനുമുണ്ട് ഭിന്നഭാവങ്ങളും വ്യത്യസ്ത മുഖങ്ങളും. പ്രസാദാത്മകവും ഉത്സാഹഭരിതവുമായ മേൽത്തട്ടിനു കീഴെ ഇരുണ്ട ഇടങ്ങൾ കൂടി സൂക്ഷിക്കുന്നതാണ് നഗരം. കോഴിക്കോട് എന്ന പ്രിയ നഗരത്തെ അനുഭവങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചിടുകയാണ് സാംസ്കാരിക പ്രവർത്തകനായ ഉമേഷ് വള്ളിക്കുന്ന്. ഷോർട്ട് ഫിലിമുകളുടെ തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് തുടങ്ങിയ സർഗപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മറുപടികൾ, ചെറുത്തുനിൽപ്പിന്റെ പുസ്തകം. പോലീസ് വകുപ്പിൽ നിന്ന് വിരമിച്ച ഉമേഷ് വള്ളിക്കുന്ന് താൻ കണ്ട നഗരത്തെക്കുറിച്ച് ഹൃദയപൂർവ്വം നമ്മളോട് സംസാരിക്കുന്നു.
2: നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കല്ലായിലായിരുന്നു അച്ഛൻ്റെ വീട്. അച്ഛൻ പക്ഷേ ഞാനൊക്കെ ജനിച്ച സമയത്ത് തന്നെ വള്ളിക്കുന്നിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അമ്മയുടെ കല്യാണം കല്ലായിലേക്കായിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ താമസിക്കുന്നത് വള്ളിക്കുന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നീലഗിരിയിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ 5-ാം ക്ലാസ് വരെ പഠിച്ചത്. അതെന്ന് പറഞ്ഞാൽ നീലഗിരിയിലെ ഒരു ചെറിയ ഗ്രാമം, ഉപ്പട്ടി എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ കാണുന്നത് കോഴിക്കോട് വന്നിട്ടാണ്. 5-ാം ക്ലാസ് വരെ ഓട്ടോറിക്ഷ കാണാതെ ജീവിച്ചൊരു സ്ഥലത്തു നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്കുള്ള വള്ളിക്കുന്നിലേക്കുള്ള ഒരു യാത്രയാണ് കോഴിക്കോട് വഴി ആദ്യമായിട്ട് നമ്മൾ വരുന്നത്. CWMS എന്ന് പറഞ്ഞിട്ടൊരു ബസ്സുണ്ട്, ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നത്. അപ്പോൾ ആ ബസ്സിന് രാവിലെ കയറിയിരുന്ന് ഒരു 5 മണിക്കൂറോളം എടുത്ത് ചുരമിറങ്ങി അടിവാരത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് നഗരത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അവിടുന്ന് പിന്നെ വള്ളിക്കുന്നിലേക്ക് തീവണ്ടിയിൽ പോകുന്നു. അപ്പോൾ കോഴിക്കോട് ഓട്ടോറിക്ഷ, തീവണ്ടി, ഇതൊക്കെ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങളായിട്ട് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണുന്നത്. പിന്നീടുള്ള കാലത്ത് ഞാൻ വള്ളിക്കുന്ന് അരിയല്ലൂർ സ്കൂളിൽ MVHS പഠിക്കുന്നു. ആ സമയത്ത് വെക്കേഷനുകളിൽ നമ്മൾ ഉപ്പട്ടിയിലേക്ക് പോകുന്നത് കോഴിക്കോട് വരുന്നു, പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നു, അവിടുന്ന് KSRTC സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നു, അവിടുന്ന് ബസ് കയറി പോകുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടെ അനുഭവങ്ങൾ. പിന്നെ അച്ഛൻ്റെ അനിയൻ ദേവദാസ് പാപ്പൻ ആദ്യമായിട്ട് നമ്മൾ കോഴിക്കോട് സിനിമ കാണാൻ വേണ്ടി കൊണ്ടുവരുന്നു. മറ്റേത് നമ്മൾ നാട്ടിൽ സിനിമ കാണുന്നത് ഒരു വർഷത്തിന് ശേഷം, ഈ വിഷുവിന് റിലീസാവുന്ന സിനിമ അടുത്ത വിഷുവിനാണ് നമ്മളെ C-Class Theatre ശാന്തിയിലും കൃഷ്ണയിലൊക്കെ വരുന്നത്. അപ്പോൾ ഭരതം എന്ന സിനിമ ആദ്യമായിട്ട് കോഴിക്കോട് കാണിക്കാൻ കൊണ്ടുവരുന്നു, കോഴിക്കോട് വന്ന് കാണുന്നു. അതാണ് കോഴിക്കോട് എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ വിചിത്രമെന്നൊക്കെ പറയാവുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ കോഴിക്കോടുമായിട്ട് ഏറ്റവും ബന്ധപ്പെടുന്നത്. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ നാട് വിട്ടിരുന്നു. പണ്ടൊക്കെ ഈ നാട് വിട്ടു പോകുന്നൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. അപ്പോൾ അത് സത്യത്തിൽ നാട് വിട്ടതല്ല, ഞാൻ വീട്ടിൽ നിന്നിറങ്ങി വള്ളിക്കുന്ന് റെയിലിൻ്റെ അടുത്തൂടെ നടന്ന് നടന്ന് ആ നടപ്പ് നീണ്ട് അത് കോഴിക്കോട് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ അന്നത്തെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഈ പാനാസോണിക്കിൻ്റെ 2 കാസറ്റൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലെയർ, ടേപ്പ് റെക്കോർഡർ. കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ട് നമുക്ക് ആ സാധനം വാങ്ങിച്ച് തിരിച്ചു പോകണമെന്ന്. ബാക്കിയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധമോ ഒന്നും വന്നില്ല. 9-ാം ക്ലാസ് പഠിക്കുന്നു, നമ്മൾ മിസ്സിങ് ആണ്, അത് അവരന്വേഷിക്കും, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് എത്തിപ്പെടുന്നത് PT ഉഷ റോഡിലെ ന്യൂ സോമരാജ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മൾ ക്ലീനിങ് ബോയ് ആയിട്ട് ജോലിക്ക് കയറുന്നു. അവിടെ കുറേ കള്ളത്തരൊക്കെ പറഞ്ഞിട്ടാണ് ജോലിക്ക് കയറുന്നത്, പഠിക്കുന്നവരോ അല്ലെങ്കിൽ വീടൊന്നും പറയാതെ കയറുന്നത്. അങ്ങനെ ദിവസം 10 രൂപ ദിവസക്കൂലിക്ക് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു. ഒരു ശനിയാഴ്ചയാണ് വന്നത്, അടുത്ത ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് നമുക്ക് മതിയായി, മടുത്തു. അപ്പോൾ ആ ശനിയാഴ്ച വരെ നമ്മൾ ആ ഹോട്ടലിലെ പത്രം കഴുകിയും മേശത്തുറച്ചൊക്കെ ജീവിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് കോഴിക്കോട് നഗരത്തിലെ എൻ്റെ ആദ്യത്തെ ഒരു താമസം എന്ന് പറയുന്നത്. പിന്നീട് തിരിച്ച് ഞാൻ പോയത് ഉപ്പട്ടിയിലേക്കാണ്. പിന്നെ അടുത്ത വർഷം വീണ്ടും അരിയല്ലൂർ വന്ന് സ്കൂളിൽ പഠനം തുടർന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു 2-ാമത്തെ ഇതായിരുന്നു. അപ്പോൾ ആ വരവിന് ശേഷമാണ് നമ്മൾ സ്കൂളിലെ കലാപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതും എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജീവിതത്തിൻ്റെ വേറൊരു രീതി തുടങ്ങുന്നത്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജിലേക്ക് വരുമ്പോൾ വീണ്ടും കോഴിക്കോട്ടേക്ക് വരുന്നു. പക്ഷേ ആർട്സ് കോളേജിൽ വരുമ്പോൾ ഒരു കോഴിക്കോടാണ് എങ്കിൽ പോലും മീൻചന്തയാണ്. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തേക്കുള്ളൊരു എൻട്രി പോയിൻ്റാണല്ലോ മീൻചന്ത. അവിടം വരെ നമ്മൾ എത്തുന്നുള്ളൂ. അവിടെ വരുന്നു, പഠിക്കുന്നു, തിരിച്ചു പോകുന്നു. അക്കാലത്ത് മലബാർ മഹോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ മലബാർ മഹോത്സവത്തിൻ്റെ വളണ്ടിയർ ഡ്യൂട്ടിക്കായിട്ട് NCC വരും. അങ്ങനെ ഒരു 3 ദിവസം NCC ഡ്യൂട്ടി ആയിട്ട് ടാഗോർ ഹാളിലും ഇതൊക്കെ ആയിട്ട് വന്ന അതാണ് അന്നത്തെ. പിന്നെ അന്ന് ഈ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വരാനുള്ള അത്ര ധൈര്യമൊന്നും ഇല്ല, മാത്രമല്ല പൈസ ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റ് ബസ്സിനുള്ള പൈസ തന്നെ ഒപ്പിച്ചൊക്കെ ആണ് വരുന്നത്. അന്ന് ആണ് ശരിക്കും കോഴിക്കോടൻ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അന്ന് ഇപ്പോൾ കൂടെ പഠിച്ച എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ

അധ്യാപകർ. അങ്ങനെ ദേവരാജൻ സാറും പത്മിനി ടീച്ചറൊക്കെ ആയിരുന്നു മലയാളം പഠിപ്പിച്ചത്. അന്ന് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നൊരു കവിതയായിരുന്നു എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിതയുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ആ കവിത മനസ്സിലുണ്ട്. അത് അദ്ദേഹം നഗരത്തിൽ വന്ന കാലവും പിന്നീട് നഗരത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു കവിതയാണ്. നഗരമേ നീ എത്ര മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിത. അപ്പം ആ കവിത പിന്നീടുള്ള കോഴിക്കോടൻ ജീവിതത്തിലുടനീളം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പോലീസിൽ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്, അത് കോഴിക്കോട് ഓപ്ഷൻ വരുന്നത് തന്നെ യാദൃശ്ചികമായിട്ടാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലാണ് വീട് വള്ളിക്കുന്ന്. മലപ്പുറമാണ് നമ്മൾ എം എസ് പിയിൽ രണ്ട് ജില്ലകൾക്ക് ഓപ്ഷൻ കൊടുക്കുക എം എസ് പിയിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക്, കോഴിക്കോടും മലപ്പുറവും. ഞാൻ എം എസ് പിയിൽ ലീവുള്ള ഒരു ദിവസമായിരുന്നു അവിടെ നിന്ന് ഈ ഓപ്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വള്ളിക്കുന്ന് കോഴിക്കോട് ജില്ലയിലാണെന്നുള്ള ധാരണപ്പുറത്ത് അവരെൻ്റെ പേര് കോഴിക്കോട് എഴുതി കൊടുത്തതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കോഴിക്കോട് തന്നെയാണ് അടുത്ത്, ട്രെയിൻ കയറി അരമണിക്കൂർ കൊണ്ട് എത്തുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ കോഴിക്കോട് വരുന്നു. കോഴിക്കോട് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങുന്നു. ഒരു വർഷത്തോളം എയർ ക്യാമ്പിൽ ജോലി ചെയ്തതിന് ശേഷം പിന്നെ ജോലി ചെയ്യുന്നത് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന തൊട്ടു മുമ്പിൽ മാനാഞ്ചിറ, തൊട്ടപ്പുറത്ത് പാളയം, മുതലക്കുളം, മിഠായിത്തെരുവ്, വലിയങ്ങാടി, പിന്നെ പട്ടാളപ്പള്ളി, സി എസ് ഐ പള്ളി, അങ്ങനെ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് നമ്മൾ 5 വർഷത്തോളം അവിടെ തന്നെ. പിന്നെ അതിനുശേഷം കൺട്രോൾ റൂം, ട്രാഫിക്കൊക്കെ ആയിട്ട് ഈ സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ കോഴിക്കോടുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത്. കൺട്രോൾ റൂമിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ ഓരോ ഊടുവഴികളിലൂടെയും നമ്മൾ വാഹനത്തിൽ പോകുന്നു, അതൊക്കെ നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് കൺട്രോൾ റൂം വാഹനത്തിൽ നമ്മൾ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്നു, കോഴിക്കോടിനെ കണ്ടറിയുന്നു. അതുപോലെ കോഴിക്കോട് ട്രാഫിക്കിൽ ജോലി ചെയ്തതുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെ എല്ലാ ട്രാഫിക് പോയിന്റിലും നമ്മൾ മാറി മാറി ജോലി ചെയ്യുന്നു. അതും കോഴിക്കോടായിട്ട് വളരെ അടുപ്പമുണ്ടായി. പോലീസിലൊക്കെ വന്നപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഇരുണ്ട വശം നമ്മൾ കാണുന്നു. രാത്രിയുള്ള സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവരെ പ്രൊഫഷനായിട്ട് വിടാം. അതേസമയം തന്നെ ഒരുപാട് ആൺകുട്ടികളടക്കം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു നഗരമായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. പിന്നെ സാംസ്കാരിക പരിപാടികളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് കോഴിക്കോടൻ ജീവിത സമയത്താണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ശാന്തകുമാർ, സതീഷ് കെ സതീഷ് ഇവരൊക്കെ നാടകങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഇവരൊക്കെ ഏതോ ലോകത്തുള്ള അത്ഭുത പ്രതിഭകളായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ പിന്നെ അവരായിട്ടൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ടൗൺ ഹാളിലെ നാടകങ്ങൾ, സംഗീത പരിപാടികൾ, ടാഗോർ ഹാൾ, കോഴിക്കോട് ബീച്ച്, അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു കാണിയായിട്ട് നമ്മൾ അവിടെ അവിടെ എത്തുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ഈ നഗരമേ നീ എത്ര മാറി എന്ന് പറഞ്ഞ പോലെ നഗരം നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. പിന്നെ പിന്നെ നമ്മൾ കോഴിക്കോട് പരിപാടികളുടെ സംഘാടക സമിതികളിൽ നമ്മളുണ്ടാവുന്നു. ചില പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. സാഹിത്യമായിട്ടും സംഗീത ലോകത്തൊക്കെ ആയിട്ട് നമുക്ക് സൗഹൃദം ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു. സത്യത്തിൽ ഒരു ജോലി എന്ന നിലയ്ക്ക് ഞാനൊരു പോലീസുകാരനായിട്ട് ഈ നഗരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സാംസ്കാരികമായിട്ട് നമ്മുടെ കാഴ്ചകളും കേൾവികളും അനുഭവങ്ങളും കൂടി വരുന്നു. പിന്നെ ഞാൻ കോഴിക്കോടുന്ന് കല്യാണം കഴിച്ചു. ഒരു പാട്ടുകാരിയാണ് കല്യാണം കഴിച്ചത്. ആ തരത്തിലും കോഴിക്കോട്ടുകാരനായി മാറി. പള്ളിക്കുന്ന് പേരിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കോഴിക്കോട്ടുകാരൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പം നമ്മളെ സുഹൃത്തുക്കളെല്ലാം കോഴിക്കോട് വരുമ്പോൾ നമ്മൾ വിളിക്കുന്നു. കോഴിക്കോട് വന്നിട്ട് ആരും ഇതുവരെ തൃപ്തിപ്പെടാതെ പോയതായിട്ട് നമുക്കറിയില്ല. കോഴിക്കോട് വന്നവരൊക്കെ ഇവിടെ നിന്ന അനുഭവങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ എം ടി ആയാലും വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും അങ്ങനെ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നവരൊക്കെ പിന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാനും കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമായത്. കോഴിക്കോട് വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു രാത്രി 2 മണിക്ക് നമുക്ക് വന്നിട്ട് ചോറ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഹോട്ടലുകൾ കോഴിക്കോടുണ്ട്. കോഴിക്കോടൊരു ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്ത എയർപോർട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ദൂരെയൊക്കെ താമസിച്ച് പൊതുവെ മലയാളികൾ ചോറ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുമല്ലോ വരിക. മുമ്പ് ഹോട്ടലിലെ ആൾ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന ആൾക്കാർ ചിലപ്പോൾ നോർത്തുനിന്നൊക്കെ വരുന്നവരായിരിക്കും. അവർ കേരളത്തിൽ വന്ന് ചോറ് കഴിക്കുക ആദ്യം കഴിക്കാൻ ആഗ്രഹിക്കുക, അതുകൊണ്ടാണ് രാത്രി അവിടെ ചോറ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനത്തെ സ്ഥലം. ഇപ്പോഴാണെങ്കിൽ ഭക്ഷണം പലതരത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതിന് കോഴിക്കോട് വരുന്നു. പിന്നെ കടൽ. ആകാശവാണിയെക്കുറിച്ചുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുണ്ട്, ഒരു ബാലകൃഷ്ണൻ ചെറിയച്ചൻ. അപ്പോൾ പുള്ളി വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്, എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയായിരുന്നു, നീലഗിരി ദേവർഷോല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ പുള്ളിയുടെ ആകെ ഈ ലോകമായിട്ടുള്ള ബന്ധം പത്രം വായിക്കുന്ന ആളൊന്നുമല്ല, റേഡിയോ ആണ്. പുള്ളിയുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ആകാശവാണി കാണുക. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, കോഴിക്കോട് ഈ ആകാശവാണി നിലയം കടലിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഈ ഒരു എരമ്പം വരുന്നത്, തൃശ്ശൂരിൽ ആ എരമ്പം വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഒരിക്കൽ പുള്ളി ഒരു ഉത്സവത്തിന് നാടകം ബുക്ക് ചെയ്യാമെന്ന സംഘത്തിൻ്റെ കൂടെ കോഴിക്കോടെത്തി. കോഴിക്കോട് വരുന്നുണ്ട്, കോഴിക്കോട് ബീച്ച് ആശുപത്രിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്താണത്. അങ്ങനെ ഞാൻ വരുമ്പോൾ പുള്ളി ഈ ആകാശവാണിയുടെ മുമ്പിലെ കടൽക്കരയിൽ ഈ ആകാശവാണി നിലയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. കാരണം പുള്ളിക്ക് അത് കണ്ടിട്ട് മതിയാവുന്നില്ല. അതാണ് കോഴിക്കോട് അനുഭവം. ഇപ്പോൾ കോഴിക്കോട് വരുന്ന ആൾക്കാർ, നമ്മളെ വിളിക്കുന്ന ആൾക്കാർ കൂടുതൽ ആശുപത്രികൾ, ഉപ്പട്ടിയിലും ആയാലും വയനാട്ടിലായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ കോഴിക്കോട് നമ്മളെ വിളിക്കുന്നത് ആശുപത്രികളിൽ വരാനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലായാലും, ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഇത്ര ആശുപത്രികൾ, ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജ് വന്നാൽ പോലും ഒരു എമർജൻസി വരുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് കൈയൊഴിയും വരാൻ. മുമ്പൊക്കെ ചുരത്തിലെത്തുമ്പോൾ ആൾക്കാർ മരിച്ചു. ഇപ്പോൾ എൻ്റെ മാമനൊക്കെ അതുപോലെ ബത്തേരി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. താമരശ്ശേരി ചുരം ഇറങ്ങുന്ന വഴിക്ക് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ചുരത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാർ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും നമ്മൾ കോഴിക്കോട് അവരുടെ ഒരാൾ

0: ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ കോഴിക്കോട് നമ്മൾ അവരെ കാണുന്നു. പിന്നെ കോഴിക്കോട് കടപ്പുറം 24 മണിക്കൂറും ഓടുന്ന ഒരു കടപ്പുറം ആയിരിക്കുമല്ലേ. പലതരം ആൾക്കാർ രാവിലെ വരുന്നു, അടുത്ത ടീം വരുന്നു, മാറി ആൾക്കാരവിടെ ഒഴിയുന്നില്ല. ആൾക്കാർ മാറുന്നുണ്ട്, ആൾക്കാർ ഒഴിയുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജ് കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രി ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ആ ആൾക്കൂട്ടം എപ്പോഴും അവിടെ ഉണ്ട്. ആളുകൾ മാറുന്നു, പക്ഷേ ആൾക്കൂട്ടം അവിടെ ഉണ്ട്. അതുപോലെ കോഴിക്കോട് ബീച്ച് മാറുന്നു. ഇപ്പോഴൊക്കെ ബീച്ചിൽ കാല് കുത്താൻ ഇടമില്ലാത്ത വിധം രാത്രി ഏത് സമയത്തും ഉള്ളൊരു ബീച്ചാണ് കോഴിക്കോട്. ഇവിടെ അതിഥിയായിട്ട് വരുന്നവരെ പോലും പിടിച്ചു നിർത്തുന്ന ഒരു നഗരമായിട്ടാണ് മാറിയത്. ഞാൻ ഈ നഗരത്തിൽ വന്ന് സ്ഥിരതാമസമാക്കി ഇപ്പോൾ 20 വർഷത്തോളം ആവുന്നു. ഈ കാലത്തിനൊപ്പം നഗരം ഒരുപാട് മാറി. പണ്ടത്തെ നഗരമേ അല്ല, ഇവിടെ മാളുകൾ വന്നു. പക്ഷേ എത്ര മാളുകൾ വന്നാലും മിഠായിത്തെരുവ് മിഠായിത്തെരുവിൻ്റെ പ്രൗഢിയോടെയും ആ ജനക്കൂട്ടത്തോടെയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വലിയങ്ങാടി അതുപോലെയുണ്ട്. കുറേ മാറാത്ത സ്ഥലങ്ങളും നമ്മൾ പഴയ കാലത്തെ കണ്ടെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതേസമയം ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട് വരുന്നു. ഇതിൻ്റെ ഒരു സമന്വയമാണ് കോഴിക്കോട് എന്ന് പറയാം, പഴമയുടെയും പുതുമയുടെയൊക്കെ ഒരു സമന്വയം. ഇതിങ്ങനെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നഗരം എത്രത്തോളം മാറുന്നു, അത് ആ നഗരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ലക്ഷക്കണക്കിന് നഗരവാസികളെയൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ജീവിതം മാറുന്നു, സംസ്കാരം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ നഗരം നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. നഗരമേ നന്ദി എന്ന് നമ്മൾ നഗരത്തോട് പറയാതെ വയ്യ. നഗരം എന്ന് പറയുമ്പോൾ നഗരത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പോൾ നഗരത്തിലെ മനുഷ്യന്മാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എങ്കിലും മനുഷ്യരെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പറയണം എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നാടുവിട്ടാണ് കോഴിക്കോട് വരുന്നത്. നാടുവിട്ട് കോഴിക്കോട് വരുന്നു, ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഈ ഒരാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് തുടങ്ങി. അപ്പോൾ ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകണം, സത്യമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടാമത് പറഞ്ഞത് സത്യമാണോ എന്ന് മനസ്സിലായി. അവർ ഒരുപാട് മനുഷ്യരെ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഇവനെ ഒറ്റയ്ക്ക് വിടേണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു കരുതൽ ആ സമയം തൊട്ടിട്ട് അവർ നമ്മൾ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ച സമയം തൊട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പോയാൽ തല്ലു കിട്ടുമല്ലോ, അതുകൊണ്ട് അവരോട് വരണ്ട എന്ന് പറഞ്ഞ് അവരെനിക്ക് വന്നു. അപ്പോൾ അന്ന് 7 ദിവസം ജോലി ചെയ്തതിൻ്റെ 20 രൂപ സോപ്പൊക്കെ വാങ്ങിക്കാൻ തന്നിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള 50 രൂപ തന്നു. സത്യത്തിൽ ഒറ്റ പൈസ ഇല്ലാണ്ടാണ് ഞാൻ നഗരത്തിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാനൊരു 50 രൂപ ഒരാഴ്ച ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും അന്നുണ്ടായിരുന്നു. പിന്നീട് നഗരത്തിൽ താമസം തുടങ്ങിയ കാലം മുഴുവൻ ഈ പറഞ്ഞ നമ്മളെ നഗരം സ്വീകരിക്കുക, നഗരത്തിലെ മനുഷ്യർ സ്വീകരിക്കുകയാണ്. എവിടെ നിന്നാലും നമുക്ക് ഒരു കൈത്താങ്ങ് എന്നുള്ളത് എനിക്ക് ജോലിയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു വന്നതാണ്. അപ്പോഴൊക്കെ ഈ മനുഷ്യർ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഇപ്പോൾ എൻ്റെ പുസ്തകം റിലീസാണ്, ഇപ്പോൾ ഒടുവിൽ നടന്ന ഫംഗ്ഷൻ പോലും, അതിപ്പോൾ നമ്മളൊരു ഹാള് നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരായിട്ട്. അത് കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോടുകാർ മാത്രമല്ല, എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എത്തിച്ചേരുന്നൊരു സ്ഥലമാണല്ലോ കോഴിക്കോട്. അപ്പോൾ എല്ലാവരും കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ അത് നമ്മളെ പുസ്തക പ്രകാശനത്തിലായാലും ഒഴുകിയെത്തുന്നു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു സാഗരം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എൻ വി കൃഷ്ണവാര്യരുടെ കവിതയിൽ ഇങ്ങനെ പറയുന്നു, കണ്ണിലെ മാറാല തൂത്തകലെ ക്ഷിതിജമുണ്ടെന്നീ കടലല്ലീ എനിക്ക് കാട്ടിത്തന്നു എന്ന്. അതുപോലെ ഈ കണ്ണിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾക്കപ്പുറം വലിയ ഒരു സ്വർഗം തന്നെയാണ് ലോകം ഉണ്ട് എന്നൊക്കെ കാണിച്ചു തന്നത് ഈ നഗരമാണ്. അപ്പോൾ കണ്ണിലെ മാറാല തൂത്ത് ക്ഷിതിജമുണ്ടെന്ന് കാട്ടിത്തന്ന നഗരം കൂടിയാണ് ഇത്, അവിടുത്തെ മനുഷ്യരും.
1: സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഉമേഷ് വള്ളിക്കുന്നാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. നിർവഹണ സഹായം വിദ്യ.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: ഇനി അല്പസമയത്തിനകം 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം. നാടകം മൗനസാക്ഷി. രചന, സംവിധാനം വിനോദ് ബാബു എച്ച്. തിരുവനന്തപുരം റിലേ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ, എന്നോടങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കുമോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാലും.
2: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയും.
1: ഉത്തരവ് മഹാരാജൻ.
2: ആ ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
2: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
2: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
2: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
2: മന്ത്രി, എന്തായിത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങനെ, അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അത് അങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാൻ അത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
2: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
2: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
3: മഹാരാജൻ അവിടുന്ന് കോപിക്കരുത്.

0: അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല, ഇതിലും വലിയ കാരണം എന്താ?
2: മന്ത്രി സമാധാനിക്കൂ, അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
0: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
2: മന്ത്രി അഭിമന്യു പറയട്ടെ.
0: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുവരൂ
0: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
1: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
0: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
2: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
0: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
3: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
0: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
4: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
0: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
4: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
0: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
4: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
3: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിതമാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ, ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
0: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
4: അങ്ങൊന്നിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
0: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
4: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
0: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
4: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
0: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
4: എന്താണൊരു പക്ഷേ?
0: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
4: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
0: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ

0: പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
1: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
2: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു.
0: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
2: അവസാനം എന്താണ് അവിടെ നടന്നത്?
0: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
1: എന്നിട്ട് പറയൂ.
0: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
1: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
0: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
1: അയ്യോ,
0: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
2: ആ പലിശക്കാരനോ?
0: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
2: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
2: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
1: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
2: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
1: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോട് കൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
2: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
1: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
2: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
1: അതെ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
2: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ

0: ബുദ്ധിമുട്ടുണ്ട്.
1: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
2: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
2: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
1: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ല ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
2: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
1: മഹാരാജൻ നീണാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
2: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീണാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
2: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരു വിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
1: ഉത്തരവ് മഹാരാജൻ.
2: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
1: അതിൽ ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
2: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
1: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
2: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണ്, ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷേ മന്ത്രി,
1: മഹാരാജൻ,
2: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
1: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
2: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
0: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
2: എന്താണൊരു പക്ഷേ?
0: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
1: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല,

0: ഭരണത്തിൽ ഇരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും. നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
2: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
1: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
2: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലൂ.
3: ശരി അച്ഛാ.
4: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
1: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
4: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
5: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
4: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
0: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
1: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
4: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
5: ആ ബന്ധം അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവി വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
4: അങ്ങെന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം

0: കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
1: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
0: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേന്. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
1: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജ്യത്തെ
0: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയനെ സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
2: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമന് ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
3: ഉത്തരവ് മഹാരാജൻ.
2: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
3: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
2: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
3: ഒന്നുകൊണ്ടും പേടിക്കണ മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
2: അങ്ങനെയാവട്ടെ. എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
4: മാന്യ മഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
2: അമ്മേ, ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ
1: മഹാരാജൻ? അതായത്,
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിന് ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
3: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
3: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ! പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
3: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
3: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
5: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോൾ അതിലൊന്ന് ദുസ്സഹനമെന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
0: പറയൂ, എന്താണ് ആ സംശയം?
5: അത് മഹാരാജൻ പറയുന്നത് ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
5: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
4: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
4: ഉത്തരവ് മഹാരാജൻ.
6: മഹാരാജാവ്.

0: നീണാൾ വാഴട്ടെ, അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
1: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജ ഒരുപാട് ചെലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
0: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
1: ഇത്രയും ചെലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
2: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.

0: ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
1: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
2: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
1: നീ രാജ്യദ്രോഹി! ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
2: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
3: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
1: പറയൂ.
3: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നു എന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
1: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
3: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
1: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
3: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
1: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനു വേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
3: അഭയ, കരയാതെ.
4: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
3: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
4: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
3: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
4: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
3: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
4: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
3: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
4: നിങ്ങളെല്ലാരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.

0: മഹാരാജൻ.
1: വന്നാലും അഭിമന്യു, വന്നാലും. നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
0: രണ്ടുമല്ല മഹാരാജൻ.
2: അഭിമന്യു രാജസഭയെ പരിഹസിക്കുകയാണോ? രാജസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
0: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
2: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
0: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
2: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
0: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
3: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
0: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
2: ഇതെന്ത് മറിമായം? ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
3: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
3: അസാധാരണമായ കാര്യം അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
3: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളോ?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
3: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകഴ് പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
2: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
4: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
0: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
5: നിർത്തു, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
0: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
5: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്
6: മോളെ? എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ട് തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ ദേവി,
5: ശില്പകലയിൽ

0: പ്രത്യേകിച്ച് അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
1: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
0: മറ്റെന്താണൊരു വഴി?
1: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
0: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
0: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
1: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
0: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
2: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
3: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
2: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹ നിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
3: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
2: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
4: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു. വന്നോ?
5: വന്നിരുന്നു മന്ത്രി. അവിടുന്ന് നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
4: ശരി, വരാൻ പറയൂ.
5: ഉത്തരവ് മന്ത്രി.
4: എന്താ അധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
3: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
4: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
3: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
4: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
3: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
4: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ട് വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
3: ദാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
4: നോക്കട്ടെ. അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയാണ്. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കണം. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ

0: അവൻ കുറ്റക്കാരനെന്ന് തെളിയും.
1: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
0: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
2: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
0: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റു. വേഗമോട്ടെ.
2: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
0: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
2: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
0: ശരി, നീ ചെല്ല്.
1: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
0: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
1: ഉത്തരവ് മന്ത്രി.
0: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
3: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
0: അങ്ങ് പറഞ്ഞു വരുന്നത്,
3: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
0: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലെന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
3: എന്താ മന്ത്രി, എന്തു പറ്റി?
0: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
0: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
3: അതെ, അത് ശരിയാ. ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
0: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്? നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
3: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
5: ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
6: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ

0: അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
1: മഹാരാജൻ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നാലും.
2: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
3: നിൽക്കൂ അഭിമന്യു. ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളെന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
2: മഹാരാജൻ, സത്യം എന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
3: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
4: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ 11 മണിവരെ വാട്സപ്പ് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. രഞ്ജിനിയിൽ ആദ്യ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രതീഷ് വേഗ സംഗീതം നൽകി. പി ജയചന്ദ്രൻ ആലപിച്ചത് ചിത്രം ആടുപുലിയാട്ടം.

രഞ്ജിനിയിൽ ഇനി ബാബു പാലയാടിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വൈശാലി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രം ആലപിച്ചത് ONV കുറുപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

രഞ്ജിനിയിൽ ഇനി പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം പൊന്നും പൂവും. ഈ ഗാനം ആവശ്യപ്പെട്ടത് കെ കെ കുഞ്ഞാണി, തെഞ്ചേരി.

0: ഇളമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി.
1: രഞ്ജിനിയിൽ ഇനി കണ്ണൂരിൽ നിന്ന് ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സോപാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, മഞ്ജു എന്നിവർ ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ SP വെങ്കിടേഷിന്റെ സംഗീതം.

ഇനി ബിജു എ പി കോതോടിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും ചേർന്നാലപിച്ചത്. ഭരതന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

രഞ്ജിനി. ഇനി നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി പരിപാടികൾ തുടർന്ന് കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.